0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നബീൽ റിഫായിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ.

0: من الحي وترزق من تشاء بغير حساب.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് ഫീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആലി ഇമ്രാനിലെ 16 മുതൽ 27 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അഷേഖ് അബ്ദുള്ള മുത്രദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഫർദിൽ സമദിൽ ഹമീദിൽ മജീദ്, വസ്സലാത്തു വസ്സലാമു على المبعوث رحمة للعالمين وعلى آله وصحبه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد, 23 വർഷക്കാലം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത്. 114 അധ്യായങ്ങൾ, 6236 ആയത്തുകൾ. ഇത് ഓരോ തവണയും വഹിയായി ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ അത് എപ്രകാരമാണോ ഓതിക്കൊടുത്തിരുന്നത് അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും മനഃപ്പാഠമാക്കുകയും അതിനുശേഷം തൻ്റെ സഹാബികൾക്ക് ഓതിക്കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും മധ്യയുള്ള ഒരു ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതിൻ്റെ രൂപം അങ്ങനെയാണ്. മറ്റ് ഒരു അറബി രചനയും ഇതുപോലെ ഓതുന്നതായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഖുർആൻ ഓതേണ്ട രൂപം എങ്ങനെയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാ തൻ്റെ സഹാബികൾക്കും പഠിപ്പിച്ചു കൊടുത്തു. സഹാബികൾ അവരുടെ ശിഷ്യന്മാർക്ക്, താബിഅകൾക്ക്, അവരവരുടെ ശിഷ്യന്മാർക്ക്, അങ്ങനെ ഇതൊരു ശൃംഖലയായി നമ്മിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഓതേണ്ടത്? ആ രൂപത്തിൽ മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ. അത് എപ്രകാരമായിരിക്കണമെന്ന് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ഓതേണ്ട പ്രകാരം തന്നെയാണ് ഓതേണ്ടത് എന്നതിന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുകൾ ഉദ്ധരിക്കാനാവും. സൂറത്തുൽ ബഖറ 121 ആയത്തിൽ ഇക്കാര്യം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ലദീന അത്തൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി, ഉലായിക്ക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലായിക ഹുമുൽ ഖാസിറൂൻ. നാം വേദം നൽകിയവർക്ക് അവർ അത് ഓതേണ്ട മുറപ്രകാരം ഓതുന്നവരാണ്, അവരതിൽ വിശ്വസിക്കുന്നവരാണ്. ആരതിനെ അവിശ്വസിച്ചുവോ നിഷേധിച്ചുവോ അവർ നഷ്ടക്കാർ തന്നെയാണ് എന്നാണ് ആയത്തിൻ്റെ നേരെ ഏകദേശ അർത്ഥം. അവിടെ യത്തുലൂനഹു ഹക്ക തിലാവത്തിഹി, യത്തുലൂനഹു അവർ അതിനെ പാരായണം ചെയ്യുന്നു, ഓതുന്നു. ഹക്ക തിലാവത്തിഹി, എങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റേതായ രൂപത്തിൽ തന്നെ, ഒരു വ്യത്യാസവും കൂടാതെ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെ ഓതുന്നവരാണവർ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ആ ഹക്കുത്തിലാവ ഓതേണ്ട രൂപം എങ്ങനെയെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓതുന്നവരാണ് വിശ്വാസികൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സൂറത്തുൽ മുസമ്മിലിൽ വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ സാവകാശം അക്ഷരസ്ഫുടതയോടെ ഭംഗിയായി ഓതണം എന്നും ഖുർആൻ അവിടെ കൽപ്പിക്കുന്നു. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസ് ഇപ്രകാരമാണ്. അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമുറുക്കും അൻ തഖറഉ കമാ ഉല്ലിംതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തഖറഉ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, ഓതണം. കമാ ഉല്ലിംതും, എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ഖുർആൻ ഓതണം എന്ന് റസൂലുള്ളാഹി കൽപ്പിക്കുന്നു, യഉമുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന ആ വാചകത്തിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഉസൂലി നിയമമനുസരിച്ച് അൽ അമ്രു യഖ്തലിൽ വുജൂബ്, കൽപ്പന റസൂലോ അള്ളാഹു ഒരു കൽപ്പന ചെയ്താൽ, ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് എന്നത് ഇസ്ലാമിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉമുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ ഓതണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഓതാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി നാം പഠിച്ചിരിക്കണം. അത് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് കേട്ട് തെറ്റുകൾ തിരുത്തി തന്നെ പഠിച്ചാൽ മാത്രമേ ഖുർആൻ അതിൻ്റെ ഹക്ക തിലാവത്ത് ഓതേണ്ട മുറപ്രകാരം നമുക്ക് ഓതാൻ കഴിയുകയുള്ളൂ. അതിന് ഉള്ള നിയമങ്ങൾ, തജ്വീദിൻ്റെ നിയമങ്ങൾ, അഹ്കാം തജ്വീദ് എന്നാണ് പറയുക. ഒരു സംഭവം കൂടി ഉദ്ധരിക്കട്ടെ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു ശിഷ്യൻ സൂറത്തു തൗബയിലെ ഇന്നമ സദഖാത്തുൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന ആയത്ത് ഓതുകയാണ്. അപ്പോൾ ഇന്നമ സദഖാത്തുൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന് ഓതിയപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് പറഞ്ഞു, മാ ഹാക്കദ അഖ്റഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമല്ല ഞങ്ങൾക്ക് റസൂലുള്ളാഹ് ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യൻ ചെയ്തു, അതെങ്ങനെയാണ് ഓതേണ്ടത്? അപ്പോൾ അദ്ദേഹം ഓതിക്കൊടുത്തു, ഇന്നമ സദഖാത്തുൽ ഫുഖറായി വൽ മസാകീൻ. ഫുഖറായി എന്നത് മദ്ദോടുകൂടി ഓതിക്കൊടുത്തു എന്ന് സഹീഹായ ഒരു റിപ്പോർട്ടിൽ തബറാനിയും അതുപോലെ അൽബാനിയും ഇബ്നു ജൗസിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ ചുരുക്കം, വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായും നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ പൂർണ്ണരൂപം കിട്ടണമെങ്കിൽ ഒരു ഉസ്താദിൻ്റെ മുമ്പിലിരുന്ന് അത് കേട്ട് അതുപോലെ ഓതി തെറ്റുകൾ തിരുത്തി വീണ്ടും ഓതിക്കൊടുത്ത് അങ്ങനെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓതി പഠിക്കുക എന്ന കാര്യം പ്രായോഗികമാവുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിക്കാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ശ്രദ്ധയോടുകൂടി പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്താനും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നാം ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം, അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരയാണ് നാം കേട്ടത്.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷേഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേച്ചി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്. എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു.

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 14-ാം അധ്യായം സൂറ ഇബ്രാഹിം, 44 മുതൽ 52 വരെ വചനങ്ങൾ. ഹാഫിദ് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫ് 16 മുതൽ 20 വരെ വചനങ്ങളുടെ അർത്ഥവും ആശയവും പഠിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
2: വചനം 16. വജാഉ, അവർ വരികയും ചെയ്തു. അബാഹും, അവരുടെ പിതാവിങ്കൽ. ഇശാഅൻ, വൈകുന്നേരം. യബുക്കൂന, അവർ കരഞ്ഞുകൊണ്ട്.

0: അവർ വൈകുന്നേരം സന്ധ്യമയങ്ങുമ്പോൾ അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞും കൊണ്ടുവരികയും ചെയ്തു.
1: വചനം 17. കാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ ബാപ്പ അഥവാ ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബുന, ഞങ്ങൾ പോയി, നസ്തബിഖു, മുന്നിൽ കടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അഥവാ മത്സരിച്ചുകൊണ്ട്, വതറക്ന, ഞങ്ങൾ വിടുകയും ചെയ്തു, യൂസുഫ, യൂസുഫിനെ, ഇന്ദ മതാഇന, ഞങ്ങളുടെ സാമാനത്തിൻ്റെ അടുക്കൽ അഥവാ ഞങ്ങളുടെ വിഭവങ്ങളുടെ അടുക്കൽ, ഫഅകലഹു, അപ്പോൾ അവനെ തിന്നു, അദ്ദിബു, ചെന്നായ, വമാ അന്ത, നിങ്ങളല്ല താനും, ബിമുഅ്മിനിൻ, വിശ്വസിക്കുന്നവൻ, ലനാ, ഞങ്ങളെ, വലൗകുന്ന, ഞങ്ങളായിരുന്നാലും, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين.
1: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ മത്സരിച്ചോടിക്കൊണ്ടുപോയി യൂസുഫിനെ ഞങ്ങളുടെ സാമാനത്തിങ്കൽ ഞങ്ങൾ വിട്ടേക്കുകയും ചെയ്തു. അങ്ങനെ അവനെ ചെന്നായ പിടിച്ചു തിന്നുകളഞ്ഞു. ഞങ്ങൾ സത്യം പറയുന്നവരായിരുന്നാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നവനല്ലതാനും. അഥവാ എന്തു ചെയ്യാനാണ്?
2: വചനം 18. വജാഊ, അവർ വരികയും ചെയ്തു. അല ഖമീസുഹി, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിന്മേൽ. ബിദമിൻ, ഒരു രക്തവും കൊണ്ട്. കദിബിൻ, വ്യാജമായ. കാല, അദ്ദേഹം പറഞ്ഞു. ബൽ, പക്ഷേ. സവ്വലത്ത്, ഭംഗിയാക്കി തന്നിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. അംഫുസുക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾ അഥവാ മനസ്സുകൾ. അമ്രൻ, ഒരു കാര്യം.

0: അവർ അദ്ദേഹത്തിന്റെ അഥവാ യൂസുഫിന്റെ കുപ്പായത്തിന്മേൽ ഒരു കള്ളച്ചോര കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അഥവാ പിതാവ് പറഞ്ഞു, അതൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തന്നിരിക്കുന്നു, അഥവാ അത് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇനി ഭംഗിയായ ക്ഷമ, അതേ മാർഗമുള്ളൂ. നിങ്ങൾ ഈ വിവരിക്കുന്നതിനെപ്പറ്റി സഹായം അപേക്ഷിക്കപ്പെടുന്നവൻ അല്ലാഹുവത്രേ.
1: തങ്ങൾക്ക് പിന്നീട് പറയുവാനുള്ള ഒഴികഴിവ് പിതാവിന്റെ വാക്കിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്നതിനെ അവർ തികച്ചും ഉപയോഗപ്പെടുത്തി. എല്ലാവരും കൂടി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട ശേഷം വൈകുന്നേരം ഇരുട്ടുമൂടാൻ പോകുന്ന സമയത്ത് പിതാവിന്റെ അടുക്കൽ അവർ തിരിച്ചെത്തി. കരച്ചിലും പറച്ചിലുമായി, ഞങ്ങൾ അമ്പെയ്തും മറ്റും മരുഭൂമിയിൽ ഓടി നടന്നു അവനിൽ നിന്നും അകന്നുപോയി. അവൻ ചെറുപ്പമായതുകൊണ്ട് അവന് ഞങ്ങളെപ്പോലെ ഓടാനും ചാടാനും കഴിവില്ലല്ലോ എന്ന് വെച്ച് ഞങ്ങളുടെ ഭക്ഷണ വസ്ത്രാദി സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നു നോക്കുമ്പോൾ അവനെ ചെന്നായ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. മുമ്പേ അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഈ സത്യവും വിശ്വാസ്യമാകുകയില്ല. എന്തു ചെയ്യും? ഇതാ നോക്കൂ, അവന്റെ രക്തം പുരണ്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുപ്പായം പിതാവിന്റെ മുമ്പിൽ തെളിവിന് സമർപ്പിച്ചു. ചെന്നായ പിടിച്ചപ്പോൾ യൂസുഫിൽ നിന്നൊഴുകിയ രക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഏതോ ഒരു കള്ളരക്തം അതിന്മേൽ അവർ പുരട്ടിക്കൊണ്ടും വന്നിരുന്നു. പക്ഷേ പലരും പറഞ്ഞു കാണുന്നതുപോലെ ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായം മാന്തിക്കീറാതിരിക്കുകയില്ലെന്ന വസ്തുത അവരുടെ ധാരണയിൽപ്പെട്ടില്ല. ചോര പുരണ്ടതല്ലാതെ കുപ്പായത്തിന് കീറലൊന്നും പറ്റിയിരുന്നില്ല. അവർ പറഞ്ഞതെല്ലാം വ്യാജമാണെന്നും എന്തോ ഒരപകടം അവർ യൂസുഫിനെ കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും യഹൂബ് നബി അലൈഹിസ്സലാമക്ക് ബോധ്യമായി. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മറഞ്ഞ കാര്യം ആർക്കും അറിയുകയില്ലല്ലോ. 83 വചനത്തിൽ കാണുന്നതുപോലെ ഒരിക്കൽ യഥാർത്ഥം പുലരുമെന്നും യൂസുഫിന് നല്ലൊരു ഭാവി അള്ളാഹു നൽകുമെന്നുമുള്ള സൽപ്രതീക്ഷ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. സംഭവിച്ചതെന്താണെന്ന് അറിയാതിരിക്കെ ഇനി ഭംഗിയായി ക്ഷമിക്കുകയും അസ്വാസ്ഥ്യവും പൊറുതികടും കാണിക്കാതെ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടുകയുമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് അദ്ദേഹം സമാധാനിച്ചു. കിണറ്റിലിട്ട ശേഷമുണ്ടായ കഥ അള്ളാഹു വിവരിക്കുന്നു.
2: 19. വജാഅത്ത്, വന്നു, സയ്യാറത്തുൻ, ഒരു യാത്രാസംഘം, ഫഅർസലൂ, എന്നിട്ടവർ അയച്ചു, വാരിദഹും അവരുടെ വെള്ളത്തിനു പോകുന്നവനെ, ഫഅദില, എന്നിട്ടവൻ താഴ്ത്തി, ദൽവഹു, അവൻ്റെ തൊട്ടി, കാല, അവൻ പറഞ്ഞു, യാ ബുഷ്റാ, സന്തോഷമേ, ഹാദാ ഗുലാം, ഇതാ ഒരു ബാലൻ, ഫഅസറൂഹു, അവർ അദ്ദേഹത്തെ രഹസ്യമാക്കി അഥവാ സ്വകാര്യമാക്കി വെക്കുകയും ചെയ്തു, ബിദാഅതൻ, ഒരു ചരക്കായി, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലീമുൻ, അറിയുന്നവനാണ്, ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.

0: ഒരു യാത്രാസംഘം വന്നു. എന്നിട്ട് അവരുടെ വെള്ളം കോരിയെ അവർ വെള്ളത്തിനു അയച്ചു. അവൻ അവന്റെ തൊട്ടി കിണറ്റിൽ ഇറക്കി. അവൻ പറഞ്ഞു, സന്തോഷമേ, ഇതാ ഒരു ബാലൻ. അവർ അദ്ദേഹത്തെ എടുത്ത് ഒരു കച്ചവടച്ചരക്കായി ഒളിച്ചുവെക്കുകയും ചെയ്തു. അള്ളാഹുവാകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനുമാണ്.
1: വചനം 20. വശറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു. ബിസമനിൻ, ഒരു വിലക്ക്. ബഹ്സിൻ, നിസാരമായ. ദറാഹിമ, അതായത് ദിർഹമുകൾക്ക് അഥവാ വെള്ളി നാണയങ്ങൾക്ക്. മഅദൂദത്തിൻ, എണ്ണിക്കണക്കാക്കപ്പെട്ട. വകാനൂ, അവരായിരുന്നു താനും. ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. മിനസ്സാഹിദീൻ, താൽപ്പര്യമില്ലാത്തവരിൽപ്പെട്ടവർ.

0: കണക്കാക്കപ്പെട്ട അഥവാ അല്പമായ വെള്ളിപ്പണത്തിന് വിൽക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താൽപര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും.
1: ആ വഴിക്ക് വന്ന യാത്രാസംഘം അവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആളെ വെള്ളത്തിനയച്ചു. അവൻ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ വെള്ളത്തോട്ട് കിണറ്റിലിറക്കി. യൂസുഫ് നബി അലൈഹിസലാം അതിന്മേൽ പിടികൂടി. അതുകണ്ട് വെള്ളക്കാരന് അത്ഭുതവും സന്തോഷവുമായി. ഹാ സന്തോഷം, ഇതാ ഒരു പയ്യൻ എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടയക്കാതെ ഒരു കച്ചവടച്ചരക്കാക്കി അഥവാ അടിമയാക്കി ഒളിച്ചു വെക്കുകയാണ് അവർ ചെയ്തത്. പിന്നീട് വളരെ തുച്ഛം വിലക്ക് വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിറ്റവർക്ക് അദ്ദേഹത്തിൽ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തുച്ഛം വിലക്ക് വിറ്റത്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞും കണ്ടും കൊണ്ടു തന്നെയാണ് നടന്നത്. അതിലൊക്കെ അവൻ ചില യുക്തികളും പരിപാടികളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പറഞ്ഞതിൻ്റെ സാരം. ദിർഹം അഥവാ വെള്ളിപ്പണം 40 വരെ എണ്ണം കൊണ്ടും 40 മുതൽ തൂക്കം കൊണ്ടുമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അല്പം ദിർഹമുകൾ എന്ന അർത്ഥത്തിൽ മഅദൂദ എണ്ണിക്കണക്കാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് 40 താഴെയുള്ള വെള്ളിപ്പണത്തിനാണ് അദ്ദേഹത്തെ വിറ്റതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. 20 എന്നും 12 എന്നുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. സംഖ്യ കൃത്യമായി അറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അസറൂഹു വിലാ, അദ്ദേഹത്തെ അവർ ഒരു ചരക്കായി ഒളിച്ചുവെച്ചു എന്നും, ഷറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു എന്നുമുള്ള ക്രിയയുടെ കർത്താക്കൾ അഥവാ ഒളിച്ചുവെച്ചതും വിൽപ്പന നടത്തിയതും ആരാണെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് രണ്ടും കച്ചവട സംഘമാണെന്നും അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരാണെന്നും. ഒന്നാമത്തെ അഭിപ്രായമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു കാണുന്നത്. സന്ദർഭത്തോടും ആയത്തിലെ വാചകത്തോടും യോജിച്ചതും അതത്രേ. ഇതനുസരിച്ച് അതിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരിക്കും. കച്ചവട സംഘം കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കണ്ടെടുത്ത ഉടനെ അദ്ദേഹത്തെ വിട്ടയക്കുകയോ അദ്ദേഹത്തെപ്പറ്റി ഒരന്വേഷണം നടത്തുകയോ ചെയ്യാതെ ഒരടിമച്ചരക്കാക്കി ഒളിച്ചുവെച്ചു. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുകയായിരുന്ന അവർ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തുച്ഛം വിലക്ക് വിറ്റു. വലിയ ഒരു സംഖ്യയ്ക്ക് വിൽക്കണമെന്നുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കച്ചവട സംഘം കിണറ്റിൽ നിന്നെടുത്ത ഉടനെ ആരും അറിയാതെ ഒളിച്ചുകൊണ്ടുപോയതായിരുന്നാലും സഹോദരന്മാരിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുപോയതായിരുന്നാലും രണ്ടായാലും ശരി, അവസാനം അവർ അദ്ദേഹത്തെ ഈജിപ്തിൽ കൊണ്ടുചെന്നു വിൽക്കുക തന്നെ ചെയ്തു.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇപ്പോൾ നാം കേട്ടത് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 16 മുതൽ 20 വരെ വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
4: അവർക്ക് ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
3: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയില അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: بيس قرآن راديو إني ختم القرآن
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ റൂമിലെ 40 മുതൽ 60 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്സാബിലെ 41 മുതൽ 48 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാൻ പ്രോഗ്രാമിലൂടെ സൂറത്തു റഅദ് 16 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറ യാസീൻ 1-12 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഈസ അൽ മുഹൈമിദ്.
1: പീസ് ഖുർആൻ റേഡിയോ ഇപ്പോൾ കേൾക്കുന്നു. തൻസീൽ വിശുദ്ധ ഖുർആനിലെ ത്വഹ 111 മുതൽ സൂറത്തു ഹജ്ജ് 78 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി നമുക്കൊപ്പം ചേരുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها

السجل للكتب كما بدأنا أول خلق نعيده وعدا علينا.

فإن أصابه خير اطمأن به فإن أصابه خير اطمأن به وإن أصابته في

0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തു ത്വാഹയിലെ 111 മുതൽ സൂറത്തു ഹജ്ജ് 78 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം കേട്ടത്. നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
2: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പ്രാമാണികമായി ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തു ഹൂദിലെ 46 വചനമാണ് ജംഷീർ സ്വലാഹി അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 46 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചനം ഇപ്രകാരമാണ്: ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, فلا تسأل ما ليس لك به علم, إني أعلك أن تكون من الجاهلين. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് തൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന്, പ്രളയം വന്ന്, സത്യവിശ്വാസികൾ നൂഹ് നബിയുടെ കൂടെ കപ്പലിൽ രക്ഷപ്പെടുന്ന സമയത്ത് ആ കപ്പലിൽ കയറാൻ വേണ്ടി മോനെ വിളിക്കുകയും മകൻ ആ വിളി നിരസിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് 44-45 വചനങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ആ സമയത്ത് അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവേ അതെൻ്റെ മോനാണ്. വനാദാ നൂഹൻ റബ്ബഹു, നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു, തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, വിളിച്ചു പറഞ്ഞു. എന്ത്? ഫഖാല റബ്ബി ഇന്ന ഇബിനി, എൻ്റെ രക്ഷിതാവേ തീർച്ചയായും എൻ്റെ മോൻ, മിൻ അഹ്ലി എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, വ ഇന്ന വഅദക അൽഹഖ് തീർച്ചയായും നിന്റെ വാഗ്ദാനം അത് സത്യമാണ്, വ അൻത അഹ്കുമുൽ ഹാകിമീൻ വിധികർത്താക്കളിലെ ഏറ്റവും നല്ല വിധി പറയുന്നവൻ നീയുമാണ്, നീയാണല്ലാ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം ഇതിനു മുമ്പത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വചനത്തിനുള്ള മറുപടിയായി അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം സംസാരിച്ചതിനുള്ള മറുപടിയായിട്ടാണ് 46 വചനം അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഖാല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ നൂഹ്, യാ എന്നുള്ളത് വിളിക്കാൻ, ഇതാ എന്നുള്ള യാ നൂഹ്, നൂഹേ, ഇന്നഹു തീർച്ചയായും അവൻ നിന്റെ മകൻ, ലൈസ അല്ല, മിൻ അഹ്ലിക നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ. അപ്പോൾ ഖാല, അള്ളാഹു പറഞ്ഞു, യാ നൂഹ്, നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു തീർച്ചയായും അവൻ, അമലുൻ പ്രവർത്തിച്ചവനാണ്, പ്രവൃത്തി ചെയ്തവനാണ്. ഏത് പ്രവൃത്തി? ഗൈറു സ്വാലിഹൻ, ശരിയല്ലാത്തത്, സ്വാലിഹല്ലാത്തത്, നല്ലതല്ലാത്ത പ്രവർത്തനം ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ ഫലാത്തസ് അൽനി, നീ എന്നോട് ചോദിക്കരുത്, നീ ആവശ്യപ്പെടരുത്. സ അല യസ് അലു എന്നാണ് ചോദിക്കുക. തസ് അൽനി എന്നാണ്, ഫലാ തസ് അൽനി എന്നോട് നീ ചോദിക്കരുത്. ഫലാ തസ് അൽ, നീ ചോദിക്കരുത്, നീ എന്നോട്. എന്ത്? മാ ലൈസ, ഇല്ലാത്ത ഒരു കാര്യം, ലക്ക നിനക്ക് നൂഹേ നിനക്ക് ബിഹി ആ കാര്യത്തെക്കുറിച്ച് ഇൽമുൻ അറിവ്. അപ്പം നിനക്ക് അറിവില്ലാത്ത ഒരു കാര്യം എന്നോട് നീ ആവശ്യപ്പെടരുത്. ഇന്നി തീർച്ചയായും നാം ആ ഇലൂക്ക നിന്നെ ഉപദേശിക്കുകയാണ്. വളയഴലു എന്നാ ഉപദേശിക്കുക അല്ലെ, അഴലു ക നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. അൻതക്കൂന എന്ത്, നീ ആയിപ്പോകരുതെന്ന്. മിനൽ ജാഹിലീൻ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ, ജാഹിലുകളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു നൽകുന്നത്. അതായത് നൂഹ് നബി അലൈഹി സ്സലാം അല്ലാഹുവിനോട് തൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് അല്ലേ, ഒരു ഉപ്പാക്കുണ്ടാകുന്ന ഹൃദയ വേദനയോടുകൂടി നൂഹ് നബി അലൈഹി സ്സലാം തൻ്റെ പൊന്നുമോൻ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്നത് കാണുമ്പോൾ അവനെ രക്ഷിക്കണം എന്ന ആഗ്രഹത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ടു മുമ്പത്തെ വചനം. ഫഖാല റബ്ബി ഇന്ന ബിനി ഇന്ന ഇബിനി മിൻ അഹ്ലി, തീർച്ചയായും എൻ്റെ മോൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. ഖദ് വഅത്തനി എന്താണ്, അല്ലാഹുവെ നീ എന്നോട് വാഗ്ദാനം ചെയ്തതാണ്. നീ എന്തോ എന്ത്, ബിനജാത്തി അഹ്ലി, എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം. വഅദുക്കൽ ഹഖു, അല്ലാഹുവെ നിൻ്റെ വാഗ്ദാനം എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ലാ യുഖ്ലഫ്, അതൊരിക്കലും എന്ത് ചെയ്യൂല, ലംഘിക്കപ്പെടുന്നതല്ല. അങ്ങനെ ഇരിക്കെ ഫകൈഫ ഗരിഖ വ അൻത ഹകമുൽ ഹകീമീൻ, എങ്ങനെയാണ് അവൻ മുങ്ങി മരിക്കുക. അപ്പം തിരിച്ച് അതിനുള്ള മറുപടിയാണ് ഈ 46-ാമത്തെ വചനം. ഖാല, അല്ലാഹു പറഞ്ഞു, യാ നൂഹ നൂഹ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അല്ലേ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അതായത് അവരെ ഞാൻ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെ ഞാൻ രക്ഷപ്പെടുത്തും. എന്താണ് വഅത്തു ഇൻ ജാഅഹും, അവരെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അല്ലേ. ഇന്നമാ വഅത്തുക ബിനജാത്തി മൻ ആമന മിൻ അഹ്ലിക്, ആരെയാണ് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞത്. ഇന്നമാ വഅത്തുക, തീർച്ചയായും നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്തത് ബിനജാത്തി, ആരുടെ വിജയമാണ്, ആരുടെ സുരക്ഷിതത്വമാണ്. മൻ ആമന മിൻ അഹ്ലിക, ആമന വിശ്വസിച്ച, നിന്റെ കുടുംബത്തിൽ നിന്ന് വിശ്വസിച്ചവരുടെ. അതുകൊണ്ടാണ് വലിഹാദ ഖാല വഅഖിലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു. സൂറത്തുൽ ഹൂദിലെ 40-ാമത്തെ വചനത്തിൽ കപ്പൽ ഉണ്ടാക്കുന്ന സമയത്തിൽ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ വാക്ക് മുൻഗണന്നവരൊഴികെ എന്ന് പറഞ്ഞത്. കാരണം ഫക്കാന ഹാദൽ വലദ് മിമ്മൻ സബഖ അലൈഹിൽ ഖൗലു ബിൽ ഗറഖി ലികുഫ്രിഹി വ മുഖാലഫതിഹി അബാഹു അന്നബിയ അല്ലാഹി നൂഹൻ അലൈഹിസ്സലാം, അല്ലേ, ആ വാക്ക് മുൻകടന്നവർ എന്ന് പറഞ്ഞതിൽ ഈ മകനും പെട്ടുപോയി. എന്താണ് കാരണം? അതാണ് ഹാദൽ വലദ്, ഈ മകൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ നൂഹ് നബി അലൈഹി സ്സലാം എൻ്റെ മോനാണ് എന്ന് വിളിച്ചു പറഞ്ഞ്, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ ആ മോൻ, അവനെപ്പറ്റി അല്ലാഹു പറഞ്ഞ ഈ വചനം. ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് മിമ്മൻ സബഖ അലൈഹിൽ ഖൗൽ, അത് വാക്ക് മുൻകടന്നവനാണ്, എന്ത് വെള്ളത്തിൽ മുങ്ങി മരിക്കും എന്നുള്ള കാരണം. എന്താണ് ലിക്കുഫിരിഹി, അതാണ് കാരണം, അവൻ്റെ നിഷേധം കാരണം. അവൻ ആരെ, വ മുഖാലഫത്തിഹി, നിലപാടിലുള്ള എതിർത്തു നിൽക്കൽ, എതിർ ചേരിയിൽ നിൽക്കൽ, ഭിന്നിച്ചു നിൽക്കൽ, ആരോട്, അബാഹു തൻ്റെ പിതാവായ നബിയുല്ലാഹി നൂഹൻ, നൂഹ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്സലാം തൻ്റെ പിതാവാണ്. ആ പിതാവ് തൻ്റെ ജനതയെ ക്ഷണിച്ച, ദഅവ നടത്തിയ, ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദിൽ നിന്ന് മുഖാലഫത്തായി വിയോജിച്ച് കുഫറിൻ്റെ ചേരിയിൽ നിന്നതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. മറിച്ച് ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗൽ, വാക്ക് മുൻകടന്ന കടക്കപ്പെട്ടവനാണ് എന്നാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്സലാമിനോട് അല്ലാഹു ആ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പല ചർച്ചകളും ഈ വിഷയത്തിൽ കാണാൻ പറ്റും. പിന്നെ അവിടെ കാരണം വളരെ വ്യക്തമായി അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ, അല്ലേ, തീർച്ചയായും നൂഹ് നബിയുടെ മകൻ അവൻ ശരിയല്ലാത്തത് പ്രവർത്തിച്ചവനാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിൽ അല്ലാഹുവിനെ നിഷേധിച്ച സ്ത്രീകൾക്ക് ഉദാഹരണമായി, നിഷേധികളായ സ്ത്രീകൾക്ക് ഉദാഹരണമായി ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാരെയാണ് പരിചയപ്പെടുത്തിയത്. അവിടെ പിന്നെ അവരെ പറ്റി പറഞ്ഞത് ഫഹാനത്താഹുമ, ആ ഭാര്യമാർ അവർ അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, പിന്നെ ഇത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ അല്ല, അത് പിന്നെ ഹഖീഖിയായി തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ അല്ല, അത് നൂഹ് നബിയുടെ ഭാര്യയിൽ ഉണ്ടായ വേറെ ഒരു മകനാണ് എന്നുള്ള ചർച്ചയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത് അത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ തന്നെയാണ്. പക്ഷേ അവൻ എന്ത് ചെയ്തു? അവൻ അള്ളാഹുവിൻ്റെ പ്രവാചകനായ തൻ്റെ പിതാവായ നൂഹ് നബിയെ, നൂഹ് നബിയുടെ വിശ്വാസത്തിനെ എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ അമലിൽ നൂഹ് നബിയുടെ എതിർ ചേരിയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മളെ മുഫസ്സിറുകൾ കൂടുതൽ ശരിയായ രൂപത്തിൽ വിശദീകരിച്ച് നൽകുന്നത്. അല്ലാഹു അലം ബിസ്വവാബ്. ഏതായാലും ഇന്നഹു അമീല ഗൈറ സ്വാലിഹിൻ, കാരണം നൂഹെ നിന്റെ മകൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് പറയാനുള്ളൊരു കാരണമായി അല്ലാഹു ഇവിടെ വ്യക്തമാക്കിയത് ഇന്നഹു, തീർച്ചയായും അവൻ, അമീല അവൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ത്, ഗൈറ സ്വാലിഹിൻ, ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്തതുകൊണ്ട് തന്നെ അവൻ എന്തല്ല, നിന്റെ കൂടെ കപ്പലിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയുള്ള നിന്റെ കുടുംബത്തിൽ പെട്ടവൻ അല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണിക്കപ്പെടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ശരിയായ വിശ്വാസവും ആ വിശ്വാസത്തിൽ പടുത്തുയർത്തപ്പെടുന്ന അമലുകളുമാണ്. ഞാനൊരു പ്രവാചകൻ്റെ മോനാണ്, അല്ലെങ്കിൽ ഞാനൊരു പിന്നെ സ്വഹാബിയുടെ പുത്രനാണ്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഭാര്യയാണ് എന്നുള്ളതൊന്നും പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാനോ ദുനിയാവിൽ അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷിതത്വം കിട്ടാനോ ഉള്ള കാരണമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഈ ആയത്ത്, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഭൂമുഖത്ത് അള്ളാഹു നിയോഗിച്ച ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകൻ്റെ മകൻ കപ്പലിൽ കയറാതെ അവിശ്വാസിയായി അവരുടെ കൂടെ ചേർന്ന് ജീവിച്ചതിൻ്റെ ദുരന്തഫലം, അവന് ഭൂമിയിൽ പോലും സുരക്ഷിതത്വം നൽകിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇപ്രകാരം പല സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലേ. പിതൃവ്യൻ അബൂ ത്വാലിബ്, ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബ്, 12-ാമത്തെ വയസ്സ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച് എല്ലാ സംരക്ഷണവും നൽകി പോറ്റി വളർത്തിയ അദ്ദേഹം അവസാനം അള്ളാഹുവിൻ്റെ റസൂലിന് ഒരുപാട് ആഗ്രഹമുണ്ടായിട്ട് പോലും വിശ്വാസിയാകാതെ മരണപ്പെട്ടു. നാളെ പരലോകത്ത് അബൂ ത്വാലിബ് നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി റസൂലുള്ളാഹിനെ സ്നേഹിച്ചു, തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ അബൂ ത്വാലിബ് സ്നേഹിച്ചത് അതിരുകളില്ലാത്ത സ്നേഹമാണ്. പക്ഷേ സ്നേഹം കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല, വിശ്വാസമാണ് അടിസ്ഥാന രക്ഷ എന്ന് നമുക്ക് ആ സംഭവം കൂടി ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ നീ താക്കീതു ചെയ്യണം. ആരെ താക്കീതു ചെയ്യണം? അശീറതക്, നിന്റെ കുടുംബത്തിനെ, അൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത കുടുംബക്കാരെ താക്കീതു ചെയ്യുക എന്ന അള്ളാഹുവിൻ്റെ വചനം അവതരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ വിളിച്ച് സംസാരിക്കുന്നത് ഹദീസിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. യാ ഫാത്തിമ ബിൻത് മുഹമ്മദ് അൻത ഖിത്അതു കബദി, ഫാത്തിമ നീ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് അല്ലേ, നീ ഉപ്പാൻ്റെ പൊന്നുമോളാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ഉപ്പാനോട് നീ നിനക്കാഗ്രഹമുള്ളത് ചോദിച്ചോ, ഉപ്പാൻ്റെ സമ്പത്തിൽ നിന്നോ മറ്റു കാര്യത്തിൽ നിന്നൊക്കെ വാക്ക് ചെയ്തു തരാൻ കഴിയുന്നതൊക്കെ ചെയ്തു തരാൻ ശ്രമിക്കും. പക്ഷേ നാളെ പരലോകത്ത് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാണ് എന്നുള്ളൊരു ഒരു ഒരു കെയർ ഓഫിൽ മാത്രം പരലോകത്ത് കാര്യങ്ങൾ സുരക്ഷിതമാകില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പൊന്നുമോളോട് ഉപദേശിക്കുന്നുണ്ട് അല്ലേ. വല്ലാഹി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ അൻഖിദി നഫ്സകി മിനന്നാർ, അങ്ങനെയാണ് റസൂലുള്ള പറഞ്ഞത്. മോളെ, നിന്റെ ശരീരത്തിനെ നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അതായത് അവനവൻ്റെ വിശ്വാസം, ഒരാളെ പരലോകത്ത് രക്ഷപ്പെടുത്തുന്നത് അയാളുടെ ശരിയായ വിശ്വാസവും ആ ശരിയായ വിശ്വാസത്തിൽ ശിർക്കു കലരാത്ത, കുഫ്ർ കലരാത്ത, സ്വച്ഛമായ, തെളിഞ്ഞ, ഇഖ്ലാസുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന ഇഖ്ലാസുള്ള സൽക്കർമ്മങ്ങൾ, അല്ലെ, പ്രവാചകൻ്റെ മാതൃകയുള്ള സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ, അത് രണ്ടുമാണ് സുരക്ഷിതത്വം. അല്ലാതെ നബി കുടുംബമാണ്, റസൂലുള്ളാഹിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകൻ്റെ മകനാണ്, ഭാര്യയാണ് എന്നുള്ളതൊന്നും രക്ഷയല്ല എന്നുള്ളത് നമ്മളെ ആ സംഭവം ബോധ്യപ്പെടുത്തുന്നു. തീർച്ചയായും സൂറത്തുൽ ഹൂദിലെ ഈ വചനവും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ ഈ വചനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. അതായത് അള്ളാഹുവിൽ ശരിയായ വിശ്വാസം, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ ആത്മാർത്ഥമായും സത്യസന്ധമായും പിൻപറ്റൽ, അതിനനുസരിച്ച് അവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ, അത് മാത്രമാണ് ജീവിതത്തിൻ്റെ വിജയവും നല്ല പര്യവസാനവും എന്ന് തീർച്ചയായും ഈ വചനവും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, നൂഹേ ഖാല യാ നൂഹ നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ അല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. കുടുംബം എന്ന് പറയുമ്പോൾ അത് ആദർശ കുടുംബമാണ്, വിശ്വാസത്തിൻ്റെ കുടുംബമാണ്. കാരണം നിന്റെ മകൻ വിശ്വാസിയല്ല, നീ പറഞ്ഞ തൗഹീദിൽ അവൻ വിശ്വസിച്ചിട്ടില്ല. ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും കണിശമായി പ്രചരിപ്പിക്കുന്ന പ്രവാചകന്മാർ, അത് ശക്തമായി പ്രചരിപ്പിച്ച, അത് പ്രബോധനം ചെയ്ത, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ പ്രചാരണത്തിലും ആ വിശ്വാസത്തിലും നിന്റെ മകൻ എത്തിയിട്ടില്ല. മാത്രമല്ല അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളുമില്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ, അല്ലേ, തീർച്ചയായും അവൻ ശരിയല്ലാത്തതാണ് ചെയ്തിട്ടുള്ളത്. ഗൈറു സ്വാലിഹിൻ, സ്വാലിഹായ അമലുകൾ അവൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ശരിയായ വിശ്വാസം സ്വീകരിച്ച് നിന്റെ വിശ്വാസി കുടുംബത്തിലേക്ക് അവൻ എത്തിയിട്ടുമില്ല. ആ വിശ്വാസത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന സൽക്കർമ്മങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ നൂഹേ ഫലാത്തസ് അൽനി മാ ലൈസല കബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത ഒരു കാര്യം. അറിവില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഖുർആൻ ഈ ആയത്തിന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് മാലാത്ത അലം ആഖിബത്തഹു, അതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല. വഹൽ യകൂന ഖൈറൻ, അത് ഖൈറായിരിക്കുമോ, ഔ ഖൈറ ഖൈരിൻ, അല്ലെങ്കിൽ ഖൈറല്ലാതിരിക്കുമോ എന്നൊന്നും അതിൻ്റെ പര്യവസാനം എന്താണെന്നുള്ളത് അറിയില്ല. അല്ലേ, ഇത് എവിടെയാണ് എത്തിച്ചേരുക, എന്താണ് സംഭവിക്കുക എന്നൊന്നും മുൻകൂട്ടി പ്രവചിച്ചു പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത് നൂഹേ. അങ്ങനെ അറിവില്ലാത്തൊരു കാര്യം അതിൻ്റെ പിറകെ കൂടി സഞ്ചരിച്ചാൽ എന്താ സംഭവിക്കുക? നീ വിഡ്ഢികളുടെ, അവിവേകികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, ഇന്നി അഅലുക നൂഹ, നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. എന്ത്? അൻതക്കൂന, നീ ആകരുത് എന്ന്. മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ നീ ആകരുത് എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 46-ാമത്തെ ഈ വചനം വളരെ വ്യക്തമാണ്. അള്ളാഹുവിൽ ശരിയായ വിശ്വാസം, ശിർക്കു കലരാത്ത, തൗഹീദിൽ പടുത്തുയർത്തിയ വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന സ്വാലിഹായ അമലുകളുമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിത വിജയം നൽകുന്നത്, ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ. അത് അമ്പിയാക്കളുടെ പാത പിൻപറ്റലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി പിന്തുടരലാണ്. ആ വഴി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇഹലോകത്തു തന്നെ നിന്ദ്യരായിത്തീരും, ആഖിറത്തിൽ കടുത്ത ശിക്ഷയും ഏറ്റു വാങ്ങേണ്ടി വരും എന്ന് നമ്മളെ ഈ ആയത്ത് പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ജസാകുമുല്ലാഹു ഖൈറ. സൂറത്ത് ഹൂദിലെ 46-ാം വചനത്തിൻ്റെ പ്രാമാണികമായ പഠനമാണ് ഹൃദയവസന്തത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് ശ്രോതാക്കളോട് സംസാരിച്ചത് ജംഷീർ സൊലാഹി. ഹൃദയവസന്തം സമാപിക്കുന്നു.
4: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി, സൂറ നഹൽ 89-ാമത്തെ വചനം.
2: വചനം 89. വയവുമ ദിവസം, നബഅഥു നാം എഴുന്നേൽപ്പിക്കുന്നു, അയക്കുന്നു, നിയോഗിക്കുന്നു. ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും, ഷഹീദൻ ഒരു സാക്ഷിയെ, അലൈഹിം അവരുടെ മേൽ, മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തങ്ങളിൽ നിന്ന്, അവരിൽ നിന്നു തന്നെ. വജിഇന നാം വരുകയും ചെയ്യും, ബിക നിന്നെക്കൊണ്ട്, ഷഹീദൻ സാക്ഷിയായി, അലഹ ഉലായി ഇക്കൂട്ടരുടെ മേൽ, വനസ്സൽന നാം ഇറക്കുകയും ചെയ്തു, അലൈക നിനക്ക്, നിന്റെ മേൽ, അൽ കിതാബ വേദഗ്രന്ഥം, തിബ്യാനൻ വിവരണമായിട്ട്, ലികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, വഹുദൻ മാർഗദർശനമായും, വറഹ്മതൻ കാരുണ്യമായും, വബുഷ്റാ സന്തോഷവാർത്തയായും, ലിൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക്.

0: എല്ലാ സമുദായത്തിൽ നിന്നും അവരിൽ നിന്നു തന്നെ അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. നബിയെ, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുന്നതുമാണ്. എല്ലാ കാര്യത്തിനും വിവരണമായിക്കൊണ്ട് നിന്റെ മേൽ നാം വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായിക്കൊണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു.
1: ഓരോ സമുദായത്തിലെയും നബിമാർ തങ്ങളുടെ പ്രബോധനത്തെ സംബന്ധിച്ച് തങ്ങളുടെ സമുദായം എന്തു നിലപാട് സ്വീകരിച്ചുവെന്ന് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഈ സമുദായത്തിനും സാക്ഷിയായി വരും. ആ സാക്ഷ്യം തങ്ങൾക്കു എതിരാകാതിരിക്കുവാൻ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അല്ലാഹു ഉണർത്തുന്നു. ഈ വിഷയം സൂറത്ത് നിസാ 41 അല്ലാഹു ഉണർത്തിയിട്ടുണ്ട്. അതിലെ വാചകം ഇതാണ്:

എല്ലാ സമുദായത്തിൽ നിന്നും നാം ഓരോ സാക്ഷിയെ കൊണ്ടുവരുകയും ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ സ്ഥിതി? ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. അന്നത്തെ ദിവസം രക്ഷ കിട്ടുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷ്യം അനുകൂലമായിരിക്കുവാനുമുള്ള ഏക മാർഗം അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിക്കലാണല്ലോ. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ഖുർആൻ അവതരിപ്പിച്ച കാര്യവും ഉണർത്തിയിരിക്കുന്നത്. ഖുർആന്റെ സവിശേഷതകളായി ഇവിടെ എടുത്തു കാട്ടിയത് നാലു കാര്യങ്ങളാകുന്നു. ഒന്ന്, തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും വിവരണമാണത്. അതായത് നന്മകൾ സമ്പാദിക്കുവാനും തിന്മകളിൽ നിന്ന് ഒഴിവായിരിക്കുവാനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ സവിസ്തരം വിവരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സാരം. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, മാ ഫർറത്ന ഫിൽ കിതാബി മിൻ ഷൈ, സൂറ അൽ അൻആം, ഈ ഗ്രന്ഥത്തിൽ നാം യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അധ്യായം 6 വചനം 38. 2, വഹുദൻ, മാർഗദർശനവുമാണത്. അതായത് ദുർമാർഗത്തിൽ പതിക്കാതെ സന്മാർഗത്തിൽ ചരിക്കുവാൻ വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണത്. 3, വറഹ്മതൻ, കാരുണ്യവുമാണത്. അതെ, മനുഷ്യർ ദുർമാർഗത്തിലകപ്പെട്ടു ശിക്ഷാർഹരായി തീരാതിരിക്കുവാനും അവർക്കു മോക്ഷവും വിജയവും കൈവരുവാനും വേണ്ടി അവരുടെ നേരെയുള്ള കാരുണ്യം നിമിത്തം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനുഗ്രഹമാണത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. അധ്യായം 21 വചനം 107. പക്ഷേ അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ മാർഗദർശനം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കു മാത്രമേ അനുഗ്രഹം ആസ്വദിക്കുവാൻ ഭാഗ്യമുണ്ടായിരിക്കുകയുള്ളൂ. അവരത്രെ മുസ്ലിങ്ങൾ. 4, വബുഷ്റാലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്തയുമാണ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്തയായിരിക്കുകയില്ല, താക്കീതു മാത്രമായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാകുന്നു. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണ്. തിബിയാനൻ ലിക്കുല്ലി ഷൈൻ എന്നു പറഞ്ഞതുകൊണ്ട് മനുഷ്യ സമുദായത്തിൽ കാലാകാലം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളുടെയും വിധി സവിസ്തരം ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഖുർആനിൽ വ്യക്തമായി പ്രസ്താവിക്കപ്പെടാത്ത എല്ലാ കാര്യവും മനുഷ്യനു അവന്റെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാമെന്നോ ധരിച്ചുകൂടാ. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണെന്നു ഇവിടെയും എല്ലാ കാര്യവും നാം ശരിക്കു വിശദീകരിച്ചിരിക്കുന്നുവെന്ന് സൂറത്ത് ഇസ്രാഹ് 12 അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യമായ എല്ലാ കാര്യവും സവിശദം അതിൽ വിവരിച്ചിട്ടുണ്ട് എന്നത്രേ. ഇതുമൂലം അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ വിവരണം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിപ്രകാരമാകുന്നു. 1, വളരെയധികം വിഷയങ്ങൾ വ്യക്തമായ ഭാഷയിൽ തന്നെ സവിശദം ഖുർആൻ വിവരിച്ചിരിക്കുന്നു. തൗഹീദ്, ഷിർക്ക്, പരലോക ജീവിതം എന്നിങ്ങനെ മൗലിക പ്രധാനങ്ങളായ വിഷയങ്ങൾ തുടങ്ങി വുളു, തയമ്മും, അനന്തരാവകാശ നിയമങ്ങൾ എന്നിങ്ങനെ കർമാനുഷ്ഠാനപരമായ ഏതാനും കാര്യങ്ങൾ വരെ പലതും അതിൽ ഉൾപ്പെടുന്നു. 2, ഖുർആൻ വിഭാവനം ചെയ്യുന്ന തത്വങ്ങളെയും അതിലെ ഉപദേശ നിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കി വളരെയധികം കാര്യങ്ങൾ വാക്കുമുഖേനയും പ്രവൃത്തി മുഖേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും വിവരിച്ചു തന്നിരിക്കുന്നു. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അഥവാ ചര്യ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നല്ലതായ മാതൃകയുണ്ട്. അധ്യായം 33 വചനം 21. എന്നും മറ്റുമുള്ള ഖുർആൻ വചനങ്ങൾ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് ഖുർആനും അതോടൊപ്പം അത്രയും നൽകപ്പെട്ടിരിക്കുന്നു, ദാവൂദ് എന്ന് തിരുമേനി അരുളി ചെയ്തതും അതാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പിൻപറ്റൽ തന്നെയാണ് താനും. അള്ളാഹു പറയുന്നു, മയ്യുത്തിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആർ റസൂലിനെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞു. അധ്യായം 4 വചനം 80. ചെറുതും വലുതുമായി ലോകാവസാനം വരെയുണ്ടാകുന്ന സകല കാര്യങ്ങളും ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ലെന്നും അത് പ്രായോഗികമല്ലെന്നും വ്യക്തമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുവാനും റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതും. 3,
ഇനി ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വിധി പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത വല്ല വിഷയവും നേരിടുമ്പോൾ ആ രണ്ടിലും വ്യക്തമാക്കപ്പെട്ട തത്വങ്ങൾ, നിർദ്ദേശങ്ങൾ, സൂചനകൾ ആദിയായവയെ അടിസ്ഥാനമാക്കി അർഹതയും പ്രാപ്തിയുമുള്ള ആളുകൾ അവയിൽ നിന്നും കണ്ടുപിടിച്ചു അവയ്ക്ക് പരിഹാരം കാണാവുന്നതാകുന്നു. ഇതാണ് ഇജ്തിഹാദ്, അൽ ഇജ്തിഹാദ് എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നത്. ഇതു സംബന്ധിച്ച് കൂടുതൽ വിസ്തരിക്കുവാൻ ഇവിടെ സൗകര്യമില്ല. അതിനു അതിൻ്റെതായ പ്രത്യേക ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടതാണ്. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണവും വിശദീകരണവുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ബാഹ്യാർത്ഥം മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഖുർആൻ മാത്രമേ മുസ്ലിങ്ങൾ പ്രമാണമായി അംഗീകരിക്കേണ്ടതുള്ളൂവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മറ്റും ഇസ്ലാമിൻ്റെ പ്രമാണമല്ലെന്നുമൊക്കെ ചില പിഴച്ച കക്ഷികൾ വാദിച്ചു വരാറുണ്ട്. അവരുടെ വാദപ്രകാരം ഇസ്ലാമിക നിയമങ്ങൾക്ക് രൂപം നൽകുന്ന പക്ഷം നമസ്കാരം, സക്കാത്ത് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്ക് പോലും ഒരു നിശ്ചിത രൂപമോ നിയമവ്യവസ്ഥയോ ഉണ്ടായിരിക്കുവാൻ നിവൃത്തിയില്ലാതെ വരും. അടിക്കുറിപ്പ്: മർഹൂം ഡോക്ടർ മുസ്തഫ സബായിയുടെ അസ്സുന്ന വ മക്കാനത്തുഹ ഫിത്ത ശരീഇൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വേണ്ടതുപോലെ വിവരിച്ചു കാണാം. നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിൻ്റെ സ്ഥാനവും എന്ന പേരിൽ ഈയുള്ളവൻ അതിനെ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുമുണ്ട്. അൽഹംദുലില്ല. നമസ്കാരം എന്നു പേർ പറയപ്പെടാവുന്ന വല്ല കർമ്മരൂപവും എപ്പോഴെങ്കിലും ആചരിച്ചാൽ നമസ്കാരത്തിൻ്റെ കടമ തീർന്നുവെന്നും സക്കാത്ത് എന്ന് പറയപ്പെടാവുന്ന വിധം വല്ലതും ചിലവഴിച്ചാൽ ആ കടമയും തീർന്നുവെന്നുമായിരിക്കും ഫലത്തിൽ ആ വാദത്തിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ, മതപരമായ തനി അരാജകത്വത്തിലേക്കുള്ള ക്ഷണമാണ് അതെന്നു അല്പം ബുദ്ധിയും ശകലം സത്യവിശ്വാസവുമുള്ള ആർക്കും മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. മാത്രമല്ല, ആ വാദികൾ പോലും പ്രമാണമായി അംഗീകരിക്കുന്ന വളരെയേറെ ഖുർആൻ

73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ്

0: വ്യക്തമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അർ റിഫായി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു കിഡ്സ് ടൈം. ഇന്ന് കിഡ്സ് ടൈമിൽ സൂറ ഇഹ്സാൻ 17 മുതൽ 31 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മഷാഅല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 14-ാം അധ്യായം സൂറ ഇബ്രാഹിം, 44 മുതൽ 52 വരെ വചനങ്ങൾ. ഹാഫിദ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ സുപ്രസിദ്ധ ഖാരിഗളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ ആറാഫ് 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്റൂദ്.

0: عبادته ويسبحونه وله يسجدون.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പ്രിയ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തുൽ ആറാഫിൽ നിന്നും 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അബ്ദുള്ള അൽ മത്റൂദ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഫർദ് സമദിൽ ഹമീദിൽ മജീദ്, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ മനിത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. 23 വർഷക്കാലം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്തത്. 114 അധ്യായങ്ങൾ, 6236 ആയത്തുകൾ. ഇത് ഓരോ തവണയും വഹിയായി ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ അതോ എപ്രകാരമാണോ ഓതിക്കൊടുത്തിരുന്നത് അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും മനഃപ്പാഠമാക്കുകയും അതിനുശേഷം തൻ്റെ സഹാബികൾക്ക് ഓതിക്കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും മധ്യയുള്ള ഒരു ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതിൻ്റെ രൂപം അങ്ങനെയാണ്. മറ്റ് ഒരു അറബി രചനയും ഇതുപോലെ ഓതുന്നതായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഖുർആൻ ഓതേണ്ട രൂപം എങ്ങനെയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ള തൻ്റെ സഹാബികൾക്കും പഠിപ്പിച്ചു കൊടുത്തു. സഹാബികൾ അവരുടെ ശിഷ്യന്മാർക്ക്, താബിഅകൾക്ക്, അവരവരുടെ ശിഷ്യന്മാർക്ക്, അങ്ങനെ ഇതൊരു ശൃംഖലയായി നമ്മിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഓതേണ്ടത്? ആ രൂപത്തിൽ മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ. അത് എപ്രകാരമായിരിക്കണമെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ഓതേണ്ട പ്രകാരം തന്നെയാണ് ഓതേണ്ടത് എന്നതിന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുകൾ ഉദ്ധരിക്കാനാവും. സൂറത്തുൽ ബഖറ 121 ആയത്തിൽ ഇക്കാര്യം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി ഉലാഇക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലാഇകഹുൽ ഖാസിറൂൻ. നാം വേദം നൽകിയവർക്ക് അവർ അത് ഓതേണ്ട മുറപ്രകാരം ഓതുന്നവരാണ്, അവരതിൽ വിശ്വസിക്കുന്നവരാണ്. ആരതിനെ അവിശ്വസിച്ചുവോ നിഷേധിച്ചുവോ അവർ നഷ്ടക്കാർ തന്നെയാണ് എന്നാണ് ആയത്തിൻ്റെ നേരെ ഏകദേശാർത്ഥം. അവിടെ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി, യത്ലൂനഹു അവർ അതിനെ പാരായണം ചെയ്യുന്നു, ഓതുന്നു. ഹഖ്ഖ തിലാവത്തിഹി, എങ്ങനെയാണ് ഓതേണ്ടത്? അതിൻ്റേതായ രൂപത്തിൽ തന്നെ ഒരു വ്യത്യാസവും കൂടാതെ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെ ഓതുന്നവരാണവർ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ആ ഹഖ്ഖുത്തിലാവ ഓതേണ്ട രൂപം എങ്ങനെ എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓതുന്നവരാണ് വിശ്വാസികൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സൂറത്തുൽ മുസമ്മിലിൽ വറത്തിലിൽ ഖുർആനെ തർത്തീല, ഖുർആൻ സാവകാശം അക്ഷരസ്ഫുടതയോടെ ഭംഗിയായി ഓതണം എന്നും ഖുർആൻ അവിടെ കൽപ്പിക്കുന്നു. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസ് ഇപ്രകാരമാണ്. അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമുറുക്കും അൻ തഖറഉ കമാ ഉല്ലിംതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തഖറഉ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, ഓതണം. കമാ ഉല്ലിംതും, എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ഖുർആൻ ഓതണം എന്ന് റസൂലുള്ള കൽപ്പിക്കുന്നു. യഉമുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന ആ വാചകത്തിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഉസൂലി നിയമമനുസരിച്ച് അൽ അമ്രു യക്തലിൽ വുജൂബ്, കൽപ്പന റസൂലോ അള്ളാഹു ഒരു കൽപ്പന ചെയ്താൽ, ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് എന്നത് ഇസ്ലാമിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. അപ്പോൾ ഇവിടെ യഉമുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ ഓതണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഓതാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി നാം പഠിച്ചിരിക്കണം. അത് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് കേട്ട് തെറ്റുകൾ തിരുത്തി തന്നെ പഠിച്ചാൽ മാത്രമേ ഖുർആൻ അതിൻ്റെ ഹഖ തിലാവത്ത് ഓതേണ്ട മുറപ്രകാരം നമുക്ക് ഓതാൻ കഴിയുകയുള്ളൂ. അതിന് ഉള്ള നിയമങ്ങൾ, തജ്വീദിൻ്റെ നിയമങ്ങൾ, അഹ്കാമു തജ്വീദ് എന്നാണ് പറയുക. ഒരു സംഭവം കൂടി ഉദ്ധരിക്കട്ടെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു ശിഷ്യൻ സൂറത്തു തൗബയിലെ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാ വൽ മസാകീൻ എന്ന ആയത്ത് ഓതുകയാണ്. അപ്പോൾ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാ വൽ മസാകീൻ എന്ന് ഓതിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, മാ ഹാക്കദ അഖ്റഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമല്ല ഞങ്ങൾക്ക് റസൂലുള്ളാ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യൻ ചോദിച്ചു, അതെങ്ങനെയാണ് ഓതേണ്ടത്? അപ്പോൾ അദ്ദേഹം ഓതിക്കൊടുത്തു, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ഫുഖറാഇ എന്നത് മദ്ദോടുകൂടി ഓതിക്കൊടുത്തു എന്ന് സഹീഹായ ഒരു റിപ്പോർട്ടിൽ തബറാനിയും അതുപോലെ അൽബാനിയും ഇബ്നു ജൗസിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ ചുരുക്കം, വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായും നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ പൂർണ്ണരൂപം കിട്ടണമെങ്കിൽ ഒരു ഉസ്താദിൻ്റെ മുമ്പിലിരുന്ന് അത് കേട്ട് അതുപോലെ ഓതി തെറ്റുകൾ തിരുത്തി വീണ്ടും ഓതിക്കൊടുത്ത് അങ്ങനെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓതി പഠിക്കുക എന്ന കാര്യം പ്രായോഗികമാവുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിക്കാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ശ്രദ്ധയോടുകൂടി പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്താനും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നാം ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം, അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരയാണ് നാം കേട്ടത്.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
1: പീസ് ഖുർആൻ റേഡിയോ, അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തു അൽ ബലദ്, 11 മുതൽ 20 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദു ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും വരുന്ന അബദ്ധങ്ങൾ തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബലദിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലഖതഹമൽ അഖബ وما أدراك ما العقبة فك رقبة

0: അഖബം.
1: ഇവിടെ പലപ്പോഴും നമ്മൾ വായിക്കുന്നത് ഫലഖ തഹമ, അതിന് പകരം ഫലക് തഹമ, ഫലക് തഹമൽ അഖബ. സാധാരണക്കാർക്ക് പലപ്പോഴും ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫലക് തഹമൽ അഖബ ഒമാദറാക്കമൽ അഖബ ഈ രൂപത്തിൽ. ഇവിടെയൊക്കെ അഖബ എന്ന പദവും അതുപോലെ തന്നെ ഫലഖ ഫലഖ തഹമ ഫലഖ തഹമ, ഖാഫിൻ്റെ ഉച്ചാരണം, ഹ അതിൻ്റെ ഉച്ചാരണം, അതുപോലെ തന്നെ വീണ്ടും അഖബ ഇതിൽ ഐനിൻ്റെ ഉച്ചാരണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫലഖ തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. അദ്റ ഇവിടെ റായിനെയും ചില ആളുകൾ അദ്റ വമാ അദ്റാക അദ്റാക, റായിനെ കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന അലിഫിനെയും കനപ്പിക്കണം, റോക്ക അദ്റാക. അപ്പോൾ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ, ഇവിടെ ഫക്കു റഖബ റഖബ എന്നുള്ള പദമാണ് ശ്രദ്ധിക്കേണ്ടത്, ഖാഫിൻ്റെ ഉച്ചാരണം, റഖബ എന്നാവരുത്, ഫക്കു റഖബ അല്ല ഫക്കു റഖബ. أو إطعام في يوم ذي مسغبة. إطعام إطعام طاء എന്ന അക്ഷരത്തിന് പകരം തായിനെ കൊണ്ട് ഉച്ചരിക്കരുത്, വായിക്കരുത്, ഇത്ആം അല്ല. أو إطعام في يوم ذي مسغبة അല്ലെങ്കിൽ أو إطعام في يوم ذي مسغبة ഇങ്ങനെയൊക്കെ ഒത്തു കേൾക്കാം നമുക്ക്, അതൊക്കെ ശരിയായതല്ല. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചാരണവും സിഫത്തും ഒക്കെ മാറിയാൽ പ്രയാസമാവും. ഇത്വാമുൻ ഔ ഇത്വ ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് വരണം. പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ പല ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ട്. ഇത്വ ഇത്വാമുൻ ഫീ യൗമിൻ ദി, ദാലിനെ ഉച്ചരിക്കണം, അതിന് പകരം ദാലാവരുത്, യൗമിൻ ദി അല്ല, യൗമിൻ ദി മസ്ഖബ മസ്ഖബ, അത് മസ്അബ എന്നല്ല മസ്ഖബ.

അഖ്റബ. ഇവിടെയും യതീമൻ തൻവീന് ശേഷം ദാല്, അവിടെ ഇഖ്ഫാം ബിഗുന്ന ചെയ്യണം. മഖ്റബ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യതീമൻ ദാ മഖ്റബ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ ഔ മിസ്കീനൻ ദാ മത്റബ. ഇവിടെയും തൻവീന് ശേഷം ദാൽ, ഇഖ്ഫാം ബിഗുന്ന. ആ തൻവീനിനെ അവ്യക്തമാവും വിധം മണിക്കണം. മിസ്കീനൻ ദാ മത്റബ, അവിടെ മത്റബ എന്ന് പറയരുത്, മത്റബ മത്റബ അങ്ങനെയാണ് വായിക്കേണ്ടത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ, അങ്ങനെ വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഓത്ത് അങ്ങോട്ടും സൂറത്തിലേക്ക് മാറിപ്പോവാറുണ്ട്. അപ്പോൾ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة, ഇവിടെ അത് സൂറത്തുൽ അസുറിലേക്ക് പോവരുത്, അത് ശ്രദ്ധിക്കണം. സൂറത്തുൽ അസുറിലേക്ക് മാറിപ്പോവരുത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇനി 18-ാമത്തെ ആയത്തിൽ ഉലൈക അസ്ഹാബുൽ മൈമന. ഇവിടെ അസ്ഹാബ്, അവിടെ നമ്മൾ പലപ്പോഴും അസ്ഹാബു എന്നാണ് വായിക്കുന്നത്. ഉലൈക അസ്ഹാബു, അതും ശ്രദ്ധിക്കുക. സ്വാദിന് പകരം സീനാവാൻ പാടില്ല. അസ്ഹാബു അസ്ഹാബുൽ മൈമന, അങ്ങനെ തന്നെ വായിക്കണം. വല്ലദീന കഫറു ബിആയാതിനാ ഹും അസ്ഹാബുൽ മഷ്അമ. ഇവിടെയും ബിആയാതിന, ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിആയാതിന ഹും അസ്ഹാബു അസ്ഹാബു, നേരത്തെ പറഞ്ഞതുപോലെ സ്വാദിന് പകരം സീനാവരുത്, അസ്ഹാബു അല്ല. അതുപോലെ തന്നെ ഹ, അതിന് പകരവും കെട്ടുള്ള ഹ ഇനെ കൊണ്ടുവരുത്, അസ്ഹാബു എന്നല്ല. അസ്ഹാബു അസ്ഹാബുൽ മഷ്അമ മഷ്അമ, അങ്ങനെ തന്നെ വായിക്കണം.

0: മഷ് അമ എന്ന പദത്തിൽ ഹംസയുടെ ഉച്ചാരണം വ്യക്തമാക്കണം. മഷ് അമ
1: والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة عليهم نار مؤصدة.
0: ഇവിടെ പലപ്പോഴും നാറും മുഅസദ മുഅസദ എന്നാണ് വായിക്കാറുള്ളത്. ഹംസക്ക് സുക്കൂൻ വന്നാൽ അതിനെ കലകല ചെയ്യാൻ പാടില്ല. മുഅസദ മുഅസദ അങ്ങനെ തന്നെ വായിക്കണം.
1: അലൈഹിം നാറും മുഅസദ.
0: ഒന്നുകൂടെ ഇപ്പോഴത്തെ ആയത്ത് ശ്രദ്ധിക്കുക.
1: ഫലഖ തഹമൽ അഖബ

0: أرحما. أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة.
1: സൂറത്തുൽ ബലദ് അൽഹംദുലില്ലാഹ് ഇവിടെ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫജ്റാണ് ഇൻഷാഅല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹസീൻ, സൂറത്തു അൽ ബലദ് 11 മുതൽ 20 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാധായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
4: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

وقد خاب من حمل ظلما وقد خاب من حمل ظلما ومن يعمل من

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലും

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 396-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 396-ാമത്തെ പേജാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇത് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ഇനി ഹറമേൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. മക്കയിലെയും മദീനയിലെയും ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളാണ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിൽ മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ മുൽക്കാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാ.

0: وبالصبر.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അൽ ഖാരിയ, സൂറ അൽ ആസർ എന്നീ സൂറത്തുകളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്. അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
3: പീസ് റേഡിയോ. Tune to reality.
6: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറാൻ ആമിലെ 100 മുതൽ 107 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഖലീഫ അത്തുനേച്ചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറാൻ ആമിലെ 100 മുതൽ 107 കൂടിയ വചനങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: വചനം 84. വയൗമ, ദിവസം. നബഅസു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന. മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും. ഷഹീദൻ, ഒരു സാക്ഷിയെ. തുമ്മലായു ഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. വലാഹും, അവരല്ലതാനും. യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമൂ, അക്രമം പ്രവർത്തിച്ചവർ, അൽ അദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞ് ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36. വചനം 86. വ ഇദാ റഅ, കണ്ടാൽ കാണുമ്പോൾ, അല്ലദീന അശ്റകു, ശിർക്കു ചെയ്തവർ, പങ്കുചേർക്കൽ ചെയ്തവർ, ശുറകാഅഹും അവരുടെ പങ്കാളികളെ, ഖാലു അവർ പറയും, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഹാഉലായി ഇദാ ഇക്കൂട്ടർ, ശുറകാഉന ഞങ്ങളുടെ പങ്കാളികളാണ്, അല്ലദീന കുന്ന ഞങ്ങൾ ആയിരുന്നവർ, നദ്ഉ ഞങ്ങൾ വിളിക്കുമായിരുന്ന പ്രാർത്ഥിക്കുമായിരുന്ന, മിന്ദൂനിക് നിനക്കു പുറമെ, നിന്നെ കൂടാതെ, ഫഅൽഖൗ അപ്പോൾ അവർ ഇട്ടുകൊടുക്കും, ഇലൈഹിം അവരിലേക്ക്, അവരുടെ നേരെ, അൽഖൗല വാക്ക്, ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ, ലകാദിബൂൻ വ്യാജം പറയുന്നവർ തന്നെ, കളവ് പറയുന്നവർ തന്നെ എന്നുള്ളത്.

0: അള്ളാഹുവിനോട് പങ്കുചേർത്തവർ. തങ്ങളുടെ അഥവാ തങ്ങൾ പങ്കുചേർത്ത പങ്കാളികളെ കണ്ടാൽ അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഇതാ ഇക്കൂട്ടരത്രേ നിനക്ക് പുറമെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ അഥവാ ഞങ്ങൾ പങ്കുചേർത്ത പങ്കാളികൾ. അപ്പോൾ അവർ അഥവാ ആ പങ്കാളികൾ, നിശ്ചയമായും നിങ്ങൾ വ്യാജം പറയുന്നവർ തന്നെയാണ് എന്നുള്ള വാക്ക് അവരുടെ നേരെ മറുപടി ഇട്ടുകൊടുക്കും.
1: വചനം 87. അവർ ഇടുകയും ചെയ്യും, കാട്ടുകയും ചെയ്യും, പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇലല്ലാഹി, അല്ലാഹുവിന്റെ നേരെ. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. അസ്സലമ, കീഴതുക്കം, സമാധാനം. വദല്ല, തെറ്റിപ്പോകുകയും ചെയ്യും, മറഞ്ഞു പോകുകയും ചെയ്യും. അൻഹും, അവർക്ക്, അവരെ വിട്ടും. മാ കാനു, അവരായിരുന്നത്. യഫ്തറൂൻ, അവർ കെട്ടിച്ചമക്കും.
2: വഅൽഖൗ ഇലല്ലാഹി യൗമ ഇദിനിസ്സലമ വദല്ല അൻഹും മാ കാനു യഫ്തറൂൻ.
0: അന്ന് അവർ അള്ളാഹുവിന്റെ നേരെ കീഴടക്കം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവർ കെട്ടിച്ചമച്ചുകൊണ്ടിരുന്നതൊക്കെയും അവരെ വിട്ട് തെറ്റിമറയുകയും ചെയ്യും.
1: വചനം 88. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. വസദ്ദു, തടയുകയും ചെയ്തു. അൻ സബീലി, മാർഗത്തിൽ നിന്ന്. അല്ലാഹി, അല്ലാഹുവിൻ്റെ. സിദ്ന, നാം വർദ്ധിപ്പിക്കും. ഹും, അവർക്ക്. അദാബൻ, ശിക്ഷയെ. ഫൗഖ, മീതെ. അൽ അദാബി, ശിക്ഷയുടെ. ബിമാ കാനു, അവരായിരുന്നതു നിമിത്തം. യുഫ്സിദൂൻ, അവർ കുഴപ്പം പ്രവർത്തിക്കും.

0: അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തിട്ടുള്ളവർ, അവർക്ക് ശിക്ഷയ്ക്കുമേലെ നാം ശിക്ഷയെ വർദ്ധിപ്പിക്കുന്നതാണ് അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരുന്നത് നിമിത്തം.
1: അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽപ്പെട്ട വല്ലതിലും അവനോട് പങ്കുചേർത്തുകൊണ്ട് ആരാധിക്കപ്പെട്ടു വരുന്ന എല്ലാ വസ്തുക്കളെയും, അത് വിഗ്രഹങ്ങളോ മനുഷ്യരോ മലക്കുകളോ മറ്റോ ആവട്ടെ, ഉദ്ദേശിച്ചാണ് ശുറക്ക അഥവാ പങ്കാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരും തന്നെ അവരുടെ ആരാധകന്മാരെ സഹായിക്കുകയോ രക്ഷിക്കുകയോ ഇല്ലെന്നു മാത്രമല്ല, അവർ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവർക്കെതിരായിത്തീരുകയും ചെയ്യും. ഞങ്ങളെ ആരാധിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളതിന് തൃപ്തിപ്പെട്ടുമില്ല, നിങ്ങൾ കളവ് പറയുകയാണ് എന്നൊക്കെയായിരിക്കും അവർ പറയുക. സൂറത്ത് മറിയമിൽ അള്ളാഹു പറയുന്നു, തങ്ങൾക്ക് ഒരു സഹായശക്തിയായിത്തീരുവാൻ വേണ്ടി അവർ അള്ളാഹുവിന് പുറമെ ചില ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, അവർ ഇവരുടെ ആരാധനയെ തന്നെ നിഷേധിക്കുകയും ഇവർക്ക് അവർ എതിരായിത്തീരുകയും ചെയ്യുന്നതാണ്. സൂറ മറിയം 81-82. അങ്ങനെ തങ്ങളെ രക്ഷിക്കുമെന്ന് അവർ കരുതിയിരുന്ന ആ ദൈവങ്ങൾ അവർക്ക് ഉപകരിക്കാതാകുമ്പോൾ അവർ അള്ളാഹുവിനു വിനയപൂർവ്വം കീഴുതുക്കം കാണിക്കും. പക്ഷേ ഇഹത്തിൽ ഗർവിഷ്ഠരായി കഴിഞ്ഞതിന്റെ ഫലം അതുകൊണ്ട് ഇല്ലാതായിത്തീരുകയില്ല. വിഗ്രഹങ്ങൾ നിർജീവ വസ്തുക്കളായിരിക്കെ അവ എങ്ങനെ അവയുടെ ആരാധകർക്കെതിരെ വാദിക്കുമെന്ന് സംശയിക്കേണ്ടതില്ല. പരലോകത്ത് വെച്ച് അതും അതിലധികവും സംഭവിക്കുമെന്നും ബുദ്ധിയും ജീവനുമില്ലാതിരുന്ന വസ്തുക്കൾ പോലും അവിടെ അനുകൂലമായും പ്രതികൂലമായും സാക്ഷികളായി വരുന്നതുമൊക്കെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അറിയപ്പെട്ടതാണ്. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും ചെയ്തവർക്ക് അവർ സ്വയം വഴിപിഴച്ചതിന്റെയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും അതുവഴി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്തതിന്റെയും ശിക്ഷകൾ അനുഭവിക്കേണ്ടതുണ്ടല്ലോ. അതാണ് അവർക്കു ശിക്ഷയ്ക്കുമേൽ ശിക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. സൂറ നഹ്ല് 86, 87, 88 എന്നീ വചനങ്ങളുടെ അമാനി മൗലവി തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം ഇതുവരെ കേട്ടത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: ശ്രോതാക്കളെ, നാം അടുത്തതായി കേൾക്കുന്നത് ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആനിന്റെ പഠനം ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഹൂദിലെ 44-45 വചനങ്ങളുടെ പഠനമാണ് നാം ഇനി ഗ്രഹിക്കുന്നത്. പഠനം നിർവഹിക്കുന്നത് ബഹുമാനിയായ ജംഷീർ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 44-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചനം ഇപ്രകാരമാകുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖീല യാ അർളു ബ്ലഗി വഖീല യാ അർളു ബ്ലഈ മാഅക്കി വയാ സമാഉ അക്ലഈ أقلعي وغيل الماء وغيل الماء وقلي الأمر واستوت على الجودي وقيل بعدا لقوم الظالمين. وقيل قال നന പറഞ്ഞു. قيل നന പറയപ്പെട്ടു. قيل നനല് പറയപ്പെട്ടു. എന്താ പറയപ്പെട്ടത്? يا أرض ايه ഭൂമി, ابلعي നീ വിഴുങ്ങുക, മാഅക്കി നിന്റെ വെള്ളം, അങ്ങനെ മഴ പെയ്ത് ഭൂമിയിലുള്ള വെള്ളത്തിന് ഭൂമിയുടെ അടിയിലേക്ക് പിന്നെ താഴ്ന്ന് പോകാൻ വേണ്ടി ഭൂമിയോട് വിഴുങ്ങുക. വയാ സമാ ഉ, ഏ ആകാശമേ, അഖ്ലിഇ നീ പിടിച്ചു വെക്കുക. എന്ത് പിടിച്ചു വെക്കുക? നിർത്തുക. അഖ്ലിഇ എന്നാണ് നിർത്തുക. വഖീലൽ മാ ഉ, വഖുലിയൽ അംറു, പിന്നെ കൽപ്പന എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ കൽപ്പന നിറമേറ്റപ്പെട്ടു, വെള്ളം എന്ത് ചെയ്തു? വറ്റി. ആകാശത്തിനോട് നിർത്താനും പറഞ്ഞു, ഭൂമിയോട് പിന്നെ വിഴുങ്ങാനും, വെള്ളത്തെ വിഴുങ്ങാനും കൽപ്പന. ആ കൽപ്പന നിറവേറ്റപ്പെട്ടു. വസ്തവത്ത്, പിന്നെ ആ കപ്പൽ അണഞ്ഞു, നങ്കൂരമിട്ടു. അലൽ ജ്യോതി, ജ്യോതി

പർവ്വതത്തിൽ. വഖീല പറയപ്പെടുകയും ചെയ്തു. കാലനണ പറഞ്ഞു, ഖീല പറയപ്പെട്ടു. ബുഅദൻ ലിഖൗമിൽ ളാലിമീൻ. ബുഅദൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ബഈദ് ദൂരെ എന്നാണ്. ഇവിടെ ബുഅദൻ വിദൂരത ആർക്ക്? ലിഖൗമിൻ, ലിഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതക്ക്. എന്തിൽ നിന്ന്? അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ. അപ്പോൾ ഭൂമിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, നിന്റെ വെള്ളം നീ വിഴുങ്ങൂ. ഇത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ അള്ളാഹു ശിക്ഷ നടപ്പാക്കി, മഴ പെയ്ത് വെള്ളപ്പൊക്കം, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം, അടുപ്പിൽ നിന്നുപോലും ഉറവ പൊട്ടുന്ന രീതിയിൽ ഭൂമിയിൽ നിന്ന് വെള്ളം നിർഗളിക്കാം, അങ്ങനത്തെ തൂഫാനാണ്, വെള്ളപ്പൊക്കമാണ് നൂഹ് നബിയുടെ ജനതയിൽ നടന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ വിശ്വാസികൾ മുഴുവൻ കപ്പലിലാണ്. കുറച്ചാളുകളാണുള്ളത്, നൂഹ് നബിയും വിശ്വാസികളും ഓരോ ജീവജാലങ്ങളിൽ നിന്ന് ഇണകളും, ബാക്കി ഉള്ള ആളുകൾ ഭൂമിയിലാണ്. അവരിലേക്കാണ്, നിഷേധികളായ ഈ ജനതയിലേക്കാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും. ഭൂമി മുഴുവൻ വെള്ളമാണ്. അപ്പോൾ അവിടെ ആ വെള്ളത്തിനെയാണ് അള്ളാഹു കൽപ്പിക്കുന്നത്, ഭൂമിയോട് നിന്റെ വെള്ളം നീ വിഴുങ്ങണം, ആകാശത്തോട് മഴ നിർത്താനും. ആ കൽപ്പനയാണ്. ആ കൽപ്പന എന്ത് ചെയ്തു? വെള്ളം വറ്റുകയും അള്ളാഹുവിൻ്റെ ഉത്തരവ് നിറവേറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ കപ്പൽ ജൂദീ പർവ്വതത്തിൽ ഉറച്ചു നിൽക്കുകയും അക്രമികളായ ജനതക്ക്, പിന്നെ വിദൂരത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകറ്റപ്പെട്ടിരിക്കുന്നു, അവർക്ക് വിദൂരത, അതൊരു ശാപത്തിൻ്റെ

ആ കപ്പൽ അവിടെ ഉറച്ചു നിന്നതിന് ശേഷമാണ് അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോടും കൂട്ടരോടും അവിടെ നിറങ്ങാനുള്ള കൽപ്പന വരുന്നതും അങ്ങനെയാണ് അവർ ഭൂമിയിലേക്ക് തിരിച്ച് ഇറങ്ങി വരുന്നതും എന്നൊക്കെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം വളരെ വ്യക്തമായി ഇതിൽ നമുക്ക് കാണാം. അതായത് അള്ളാഹു കപ്പലുണ്ടാക്കാൻ പറയുന്നു. കപ്പലുണ്ടാക്കുന്ന സന്ദർഭത്തിൽ പോലും അതിൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്ന നിഷേധികൾ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള വചനങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ എന്നാൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വളരെ ക്ഷമയോടെ പരിഹസിച്ചവരോട് ഓർമ്മപ്പെടുത്തി, ആ പരിഹാസം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന നാളുകൾ വരാനിരിക്കുകയാണ് അവരെ ഓർമ്മപ്പെടുത്തിയതൊക്കെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അല്ല ഇതിന് തൊട്ടു മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ശിക്ഷ കടന്നു വന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. നൂഹ് നബിയുടെ മകൻ ഉപ്പാൻ്റെ വിളിക്ക് ഉത്തരം നൽകാതെ ഞാൻ വല്ല മലയിലും അഭയം തേടിക്കൊള്ളാം എന്ന അവിവേകത്തിൻ്റെ വിഡ്ഢിത്തത്തിൻ്റെ വർത്തമാനം പറഞ്ഞു. പക്ഷേ ഉപ്പ അള്ളാഹുവിൻ്റെ നബിയാണ്, മോനോട് പറഞ്ഞു ഇന്ന് നിനക്ക് ഇന്ന് രക്ഷ ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന ഒരു സംവിധാനം ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയ ആളുകളല്ലാത്തവർ മുഴുവൻ ഇന്ന് നശിപ്പിക്കപ്പെടും എന്നവർ വ്യക്തമായി മോനെ ഉപദേശിച്ചു. മോനും ആ തിരമാലകളിലൂടെ വെള്ളത്തിലേക്ക് ആണ്ടുപോയി. ശേഷമാണ് ഭൂമിയിലെ മുഴുവൻ നിഷേധികളെയും ഒന്നടങ്കം നശിപ്പിച്ചതിന് ശേഷമാണ് അള്ളാഹു ഭൂമിയോട് പറഞ്ഞത്, ഭൂമി നീ നിന്റെ വെള്ളം എന്തു ചെയ്യണം, വറ്റിക്കുക. ആകാശമേ നീ മഴ നിർത്തുക. വഖീലയ അർളു ബിലഈ മാ അക്കി വയാ സമാഉ അഖ്ലിഈ വഖീലൽ മാഉ വഖുലിയൽ അംറു. ഭൂമിയോട് പറഞ്ഞു ഇബ്ലഈ മാ അക്കി നിന്റെ വെള്ളം തീയെ വിഴുങ്ങിക്കൊള്ളുക. ആകാശത്തോട് പറഞ്ഞു അഖ്ലിഈ നീ പിടിച്ചു നിർത്തുക വെള്ളം, ഇനി മഴ പെയ്യേണ്ടതില്ല. അല്ലയാണ് മഴ പെയ്യിക്കുന്നതും അള്ളാഹുവിന്റെ തീരുമാനമാണ് അവിടെ നടപ്പാകുന്നത്. അങ്ങനെ വെള്ളം ചെയ്തു. വഖുലിയൽ അംറു തീരുമാനം, അള്ളാഹുവിന്റെ തീരുമാനം അവിടെ നടപ്പാക്കപ്പെട്ടു. വസ്തവത് അലൽ ജൂദിയി, ജൂദി പർവ്വതത്തിൽ ആ കപ്പൽ ഉറച്ചു നിന്നു മഴയും വെള്ളമൊക്കെ അവസാനിച്ച്. വഖീല ബുഅദൽ ലിഖൗമിൽ ളാലിമീൻ, അതിൻ്റെ ആകത്തുക എന്താണ്, വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാവലും സുരക്ഷിതത്വവും. അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു ജനസമൂഹത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത, ബുഅദൻ അവർ വിദൂരമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ തൊട്ട്. ലിഖൗമിൽ ളാലിമീൻ, ളാലിമീങ്ങളായ മുശിരിക്കുകളായ കാഫിറുകളായ നിഷേധികളായ ഒരു ജനസം എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 45-ാമത്തെ വചനമാണ് ഇനി അടുത്തത്. വനാദാ നൂഹൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബനീ മിൻ അഹ്ലി വ ഇന്ന വഅദക അൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. വനാദാ നൂഹൻ റബ്ബഹു, നാദ യുനാദി നാല് വിളിക്ക അല്ലേ, വിളിക്ക നാദ യുനാദി. നൂഹൻ ആരാ വിളിച്ചത്, ഇവിടെ നൂഹാണ്, നൂഹ് നബി അലൈഹിസ്സലാം. ആരെ വിളിച്ചു, റബ്ബഹു അദ്ദേഹത്തിൻ്റെ റബ്ബിനെ, തൻ്റെ രക്ഷിതാവിൻ. ഫ ഖാല, അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബേ. ഇന്ന തീർച്ചയായും, ഇബിനീ എൻ്റെ മോൻ, മിൻ അഹ്ലീ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാകും. വ ഇന്ന തീർച്ചയായും, വഅദക നിന്റെ വാഗ്ദാനം, നിന്റെ കരാർ, അൽ ഹഖ് അത് സത്യമാണ്, നിന്റെ വാഗ്ദാനം സത്യമാണ് താൻ. വ അൻത നീയാണല്ലോ അഹ്കം ഏറ്റവും നല്ല വിധികർത്താവ്, അൽ ഹാക്കിമീൻ വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും നല്ല വിധികർത്താവും നീയാകുന്നു. അപ്പം ഇവിടെ തീർച്ചയായും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സ്വന്തം മകൻ ഏതൊരു പിതാവിൻ്റെയും ഹൃദയ വേദനയാണ് ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാമും പങ്കുവെക്കുന്നത്. തിരമാലകളിലേക്ക് ആണ്ടുപോകുന്ന മകനെ രക്ഷിക്കണം എന്നാഗ്രഹം സ്വാഭാവികമായും ഒരു പിതാവിനുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ്, വിശ്വാസികളാണ് കപ്പലിൽ കയറേണ്ടതെന്നാണ്. അപ്പം മോനോട് നൂഹ് നബി പറയുന്നത്, ഈ വിശ്വസിച്ചവരുടെ കൂടെ നീ വിശ്വാസിയായിക്കൊണ്ട് ഈ കപ്പലിലേക്ക് വാ എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം

0: ഉപേക്ഷിക്കരുത്. പക്ഷേ നൂഹ് നബി അലൈഹി സ്വലാം വിളിക്കുമ്പോൾ അള്ളാഹുവിനോട് വീണ്ടും നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? തൻ്റെ മോൻ മുങ്ങി മരിക്കുന്നതിൽ നിന്ന്, എന്നാൽ അവൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. നിന്റെ നൂഹെ, നിന്നെയും നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെയും രക്ഷപ്പെടുത്തും എന്നുള്ളതിൻ്റെ ഒരു കരാറ്, വാഗ്ദാനം അതാണ്. വഖദ് വഅത്തനി വഅദത്നി ബിനജാത്തി അഹ്ലി വവഅദുകൽ ഹഖുല്ലദീ ലാ യുഖ്ലഫ്. അല്ലാ, പിന്നെ നീയാണ് ഏറ്റവും നല്ല കരാർ പൂർത്തീകരിക്കുന്നവൻ. നീ ഒരിക്കലും നിന്റെ വിധിയിൽ അല്ല നിന്റെ കരാറിൽ ഒരു വാഗ്ദത്തലംഘനവും വരുത്തില്ല. എൻ്റെ മോൻ എൻ്റെ കുടുംബമല്ലേ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം, രക്ഷപ്പെടുത്തില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിനോട്. അതോടൊപ്പം തന്നെ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കും. വ അൻത അഹ്കമുൽ ഹാക്കിമീൻ, തീരുമാനമെടുക്കുന്നവർ, വിധി പറയുന്നവരിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ വിധി എന്താണോ അത് സമ്പൂർണമായ മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് അമ്പിയാക്കന്മാരുടെ പിന്നെ രീതി. സത്യവിശ്വാസികളും സ്വീകരിക്കേണ്ടത് അതേ മാതൃക തന്നെയാണ്. തീർച്ചയായും അതിനുള്ള മറുപടി തൊട്ട വചനത്തിലൂടെ അള്ളാഹു നൂഹ് നബി അലൈഹി സ്ലാമിന് നൽകുന്നുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലാക്കേണ്ടത് പിന്നെ വളരെ വ്യക്തമാണ്. വിശ്വാസത്തിൻ്റെ ബന്ധം, ആദർശത്തിൻ്റെ ബന്ധം അതിനോളം മഹത്തരവും പവിത്രവും ആയിരിക്കില്ല ഒരുപക്ഷെ ചിലപ്പോൾ രക്തബന്ധം. രക്തബന്ധത്തിലുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹം, ബഹുമാനം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം, ആദർശബന്ധുക്കൾ തമ്മിലുണ്ടാകും. ഇവിടെ ആ കാര്യം കൂടി നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം വരുമ്പോൾ, അള്ളാഹു ശിക്ഷയുടെ തീരുമാനം വരുമ്പോൾ അവിടെ ഒരു വേർതിരിവ്, അത് നബി കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരായതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്തയും ഒരു രീതിയും ഒന്നും ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റില്ല. അള്ളാഹു നീതി നടപ്പാക്കും. അള്ളാഹു വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നതാണ്, വിശ്വാസികളെയാണ് രക്ഷപ്പെടുത്തുക. നിഷേധികളെയും ധിക്കാരികളെയും അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ അവരാരാണെങ്കിലും അവരെ അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹു അനീതി ഒരിക്കലും ചെയ്യില്ല, അന്യായം ഒരിക്കലും പ്രവർത്തിക്കില്ല. തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതൊക്കെയാണ്. നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ കാലത്തുണ്ടായ പ്രളയം, ആ പ്രളയത്തിന് ശേഷം അള്ളാഹിൻ്റെ തീരുമാനം വെള്ളത്തോട് അടങ്ങാൻ വേണ്ടി, നിൽക്കാൻ വേണ്ടി ആ പ്രളയം അവസാനിപ്പിക്കാൻ അള്ളാഹിൻ്റെ കൽപ്പന വരുന്നു. അതിനുശേഷം അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം കപ്പൽ ജ്യോതി പർവ്വതത്തിലെടുക്കുന്നു. ആ അവിടെ നിന്ന് വിശ്വാസികൾ ഏകദേശം എത്ര കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനിടയിൽ നൂഹ് നബി അലൈഹി സ്ലാം തൻ്റെ രക്ഷിതാവുമായി തൻ്റെ മോനെക്കുറിച്ചുള്ള സംസാരവും, ആ സംസാരത്തിൽ അള്ളാഹുവിൻ്റെ മറുപടിയാണ് ഇനി അടുത്ത വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറം നൂഹ് നബിയുടെ കാലത്ത് നടന്ന ഈ സംഭവം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തൗഹീദിൻ്റെ മഹത്വവും വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്ന നല്ല ആക്കിബത്വം അവർക്കുണ്ടാകുന്ന സുരക്ഷിതത്വവും അവർക്കാണ് ശാശ്വതമായ വിജയവും എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് അവിശ്വാസികളായി ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾ, അതിനൊരു പരിധിയുണ്ട്. അത് എത്രമാത്രം പോയാലും അത് ദുരന്തകരമായൊരു പര്യവസാനത്തിലാണ് ചെന്നെത്തുക എന്നുള്ള പാഠമാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ റഹ്മാനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ജസാകുമല്ലാ ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്ത് ഹൂദിലെ 44-45 ആയത്തുകളുടെ പാരായണവും പഠനവും അർത്ഥവിശദീകരണവും ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജംഷീർ സലാഹി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും നിങ്ങളുടെ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാൻ ടീം പീസ് റേഡിയോ ഒരുക്കുന്ന അവസരം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. നിങ്ങളുടെ സംശയങ്ങൾ തൽസമയം 9020840840. നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാം. ഇത് സാധിക്കാത്തവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് സംശയങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ ചോദിക്കാവുന്നതാണ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
0: Peace Quran Radio. Tanzeel. Surah An-Nur. 21 മുതൽ അതിന്റെ അവസാനം വരെയും തുടർന്ന് സൂറ അഷ്ഷൂറ വരെ. പാരായണം അഷ്ഷേഖ് നബീൽ അർ-റിഫായി.

0: മാഷാ ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നൂറിലെ 21 മുതൽ അതിൻ്റെ അവസാനം വരെയും തുടർന്ന് സൂറ അഷൂറ വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് നബീൽ അർറിഫായി.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

ഇസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ഇന്ന് സൂറ ഇഹ്സാനിലെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. പാരായണം മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാ അള്ളാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 5 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാവ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 5 പാരായണമാണ്. നമുക്കായി പാരായണം ചെയ്തത് ഷെയ്ഖ് തൗഫീഖ് അസ്സയാവ്.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഒരു പേജ് വീതം മനപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം ഇന്ന് 398-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കെതീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 398-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് സൂറത്തു ദുഖാൻ 38-59 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഹാതിം അൽ മലിക്കി.
2: أعوذ بالله من الشيطان الرجيم.
3: وما خلق

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഹിഫ്ളുൽ ഖുറാനിന്റെ ക്ലാസ്സിലേക്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 22-ാമത്തെ ആയത്തു മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
2: أعوذ بالله من الشيطان الرجيم.

وأنزل الذين

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് നബീൽ അറിഫായി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് നബീൽ അർറിഫായ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് പഠിച്ചു വരുന്നു. 35 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വമാ അവുന്നു മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. നൂനി നിഷദ്ണ്ട് മണിക്കണം. വമാ അവുന്നു അസ്സാഅത ഖായിമ മദ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഖായിമത വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം നാഖിസ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മണിക്കലോടുകൂടി ഷദ് ഉണ്ടാവരുത്. ഖായിമത വലഇൻ. ഇനി വലഇൻ റു തൻ നൂർ സാക്കിനയ്ക്ക് ശേഷം റാ ഇദ്ഗാം ബിലാഗുന്ന. നൂനിനെ റായിലേക്ക് മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. വല ഇറു വല ഇറു, നൂനിനെ കേൾക്കുക തന്നെ ഇല്ല. വല ഇറു. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റുദിത്തു. ഇവിടെ റുദിദുത്തു എന്ന് ഓതുന്ന ആളുകളുണ്ട്. റുദിദുത്തു ശരിക്കും അവിടെ ഇദ്ഗാം ചെയ്യാണ് വേണ്ടത്. റുദിത്തു രണ്ടാമത്തെ ദാൽ അവിടെ കേൾക്കുന്നില്ല, പൂർണ്ണമായിട്ടും ഇദ്ഗാം ചെയ്യാണ്. റുദിത്തു ഇദ്ഗാം മുത്തജാനിസൈൻ എന്ന് പറയും. സെയിം മഹ്റജ്, ഒരേ മഹ്റജാണ്, എന്നാൽ അതിന് വ്യത്യസ്ത സ്വിഫത്തുകളും വേറെ ലെറ്ററുമാണല്ലോ, വേറെ വേറെ അക്ഷരമാണ്. അതുകൊണ്ട് വല ഇർ റുദിത്തു എന്നാണ് പറയേണ്ടത്, റുദിദുത്തു എന്ന് ഓതരുത്. ഇല റബ്ബി ലഅജിദന്ന, നൂനിന് ശദ്ദ് മണിക്കണം. ഖൈറം മിൻഹ, തൻവീന് ശേഷം മീം. ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹ മുൻഖലബ. നൂന് സാക്കിനയ്ക്ക് ശേഷം ഖാഫ് കനമുള്ള, അല്പം കനപ്പിച്ച് മണിക്കുകയും വേണം. കാരണം ഖാഫ് ഹുറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതോടൊപ്പം ഗുന്ന വന്നാൽ ആ മണിക്കലും സ്വരഭാരത്തോടുകൂടിയായിരിക്കും. അതുകൊണ്ടാണ് മുൻഖലബ എന്ന് വായിക്കുന്നത്. 37-ാമത്തെ ആയത്തിൽ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب

رجلا. قال له صاحبه, ഇവിടെ ഹാന്റെ മഖ്റജ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. صاحبه وهو يحاوره حاء وهو يحاوره اكفرت. ഹ ഉള്ളമീറിന് ശേഷം ഹംസ മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറുഹു അകഫർത അകഫർത ബില്ലദി ഖലഖക ഖലഖക ഖാഫും കാഫും മാറത് ഖലഖക ഹലഖക എന്നൊന്നും ഓതരുത്, അർത്ഥം മാറും. പൂർണ്ണമായിട്ടും അർത്ഥം മാറുന്ന അവസ്ഥകളുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഖലഖക മിൻ തുറാബ് ഇഖ്ഫാവും ബിഗുന്ന സുക്കൂനുള്ള നൂനിന് ശേഷം ത അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ തുറാബ് സുമ്മ മീമിന് ശദ് വന്നു മണിക്കണം. അവിടെ സുമ്മ എന്ന് സ മാറി സീനാവരുത്, സുമ്മ അല്ല സുമ്മ. മിൻ നുത്ഫ മിൻ നുത്ഫ നൂന് സാക്കിനക്ക് ശേഷം നൂന് ഇദ്ഗാം കാമിൽ പൂർണ്ണമായിട്ടും അവിടെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അതുപോലെ ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് മിൻ നുത്ഫ അല്ലെങ്കിൽ നുത്ഫത്താവും അർത്ഥം മാറും. നുത്ഫ അല്ല നുത്ഫ. ثم سواك رجلا ഇവിടെയും സുമ്മ എന്ന് പറയരുത്, ثم سواك رجلا. 38-ാമത്തെ ആയത്തിൽ لكنه والله ربي ولا اشرك بربي احد. ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലാക്കിന്ന എന്നുള്ള പദം. പല ആളുകളും ലാക്കിന്നഹു വല്ലാഹു എന്ന് ഓതാറുണ്ട്. അവിടെ അലിഫിന് മുകളിൽ നിൽക്കുന്ന ആ സുക്കൂൻ, ആ ഒരു സീറോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടി ഓതുമ്പോൾ അതിനെ ഉച്ചരിക്കേണ്ടതില്ല, വഖഫിലാണ്, നിർത്തുമ്പോഴാണ് അതിനെ ആ അലിഫിനെ ഉച്ചരിക്കേണ്ടത്. ലാക്കിന്ന നിർത്തുകയാണെങ്കിൽ കൂട്ടി ഓതുമ്പോഴോ ലാക്കിന്നഹു വല്ലാ സൂറത്തുൽ കാഫിറൂനിൽ ചെയ്യുന്നത് പോലെ തന്നെ. വല അന അബിദും അബത്തും അതേപോലെ തന്നെയാണ് ഇവിടെയും. നിർത്തുകയാണെങ്കിൽ അലിഫിനെ ഉച്ചരിക്കണം. لكنه والله ربي ولا اشرك مد منفصل നാലോ അഞ്ചോ ഹർക്കത്തിന്റെ തുല്യമായിട്ട് നീട്ടണം. ഉശിരിക്കു എന്ന ശീനിനെ കൽക്കല ചെയ്യരുത്. ഉശിരിക്കു അല്ല ഉശ്രിക്കു ഉശ്രിക്കു ബി റബ്ബി അഹദ. മദ്ദിന്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ് ബി റബ്ബി അഹദ. ഒന്നുകൂടെ നമുക്ക് ഈ ഭാഗങ്ങൾ ഓതാം.

0: സൂറത്തുൽ കഹ്ഫിലെ 36, 37, 38 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ പരമാവധി ഭംഗിയായിട്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 1 മുതൽ 29 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് മുഹമ്മദ് അൽ മുഖൈത്.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറാൻ ആമിലെ 112 മുതൽ 116 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷേഖ് ഖലീഫ അത്തുനേച്ചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൻആമിലെ 112 മുതൽ 116 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേച്ചി.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് ഹൃദയവസന്തത്തിന്റെ ക്ലാസ്സിലേക്കാണ്. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദ് 47-48 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك من انباء الغيب نوحيها اليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 47-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 48-ാമത്തെ വചനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ബിംബാരാധനയിൽ നിന്നും ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് ദീർഘമായ കാലം പ്രബോധനം ചെയ്യുകയും പക്ഷേ ആ ജനത അത് തിരസ്കരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്ത വിഷയങ്ങളാണ് സൂറത്തുൽ ഹൂദിലെ ആദ്യ ഭാഗങ്ങളിൽ ഇതിൻ്റെ മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി വന്നത്. അവസാനം അല്ലാഹു അതിക്രമികളായ ആ ജനതയെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അല്ലാഹു നൂഹ് നബി അലൈഹി സ്സലാമിനോട് കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അല്ലാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം കപ്പൽ നിർമ്മിച്ചു. മഴ ശക്തിയായി പെയ്തു. വിശ്വാസികൾ ആയ ആളുകളും ജീവികളിൽ നിന്നുള്ള ഇണകളും നൂഹ് നബിയോടൊപ്പം ആ കപ്പലിൽ സുരക്ഷിതരായി. നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ മകൻ കപ്പലിൽ കയറാതെ അവിശ്വാസികളുടെ കൂടെ ചേർന്നപ്പോൾ തൻ്റെ മകനെ വേണ്ടി അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹി സ്സലാം സംസാരിക്കുന്ന വചനമാണ്. ഇതിന് തൊട്ട് മുമ്പുള്ള 46-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതിന് നൂഹ് നബി അലൈഹി സ്സലാമിന് അള്ളാഹു കൊടുത്ത മറുപടി, നൂഹെ, നിനക്ക് അർഹതയില്ലാത്ത കാര്യം, അറിവില്ലാത്തൊരു കാര്യം നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവേ, അറിവില്ലാത്ത ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ ശരണം തേടുന്നു, നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും വല വ ഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് നൂഹ് നബി അലൈഹി സ്സലാം ഉടനെ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള തിരുത്ത് വന്നപ്പോൾ ഉടനെ അത് സ്വീകരിക്കുന്ന വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. 48-ാമത്തെ വചനം, അള്ളാഹു നൂഹ് നബി അലൈഹി സ്സലാമിനോട് ആ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കൽപ്പിക്കുന്നതാണ്. മഴ പ്രളയം അവസാനിക്കുകയും ആകാശത്തോട് അള്ളാഹു മഴ പെയ്യുന്നത് നിർത്താൻ ആവശ്യപ്പെടുകയും ഭൂമിയോട് പെയ്ത പ്രളയജലം മുഴുവനും കുടിച്ചു തീർക്കാനും വിഴുങ്ങാനും അള്ളാഹുവിൻ്റെ കൽപ്പന വരികയും ശേഷം അള്ളാഹു പറയുന്നു, ഖീല യാ നൂഹ് ഇഹ്ബിത് ബിസലാമി മിന്നാ വ ബറകാതിൻ അലൈക് വ അലാ ഉമമി മിമ്മം മഅക് വ ഉമമുൻ സനുമത്തിഉഹും ثم യമസ്സുഹും മിന്നാ അദാബുൻ അലീം. ഖീല യാ നൂഹ്, നൂഹ് നബി അലൈഹി സ്സലാമിനോട് പറയപ്പെട്ടു. എന്താ പറഞ്ഞത്? ഇഹ്ബിത്, നൂഹ ഇറങ്ങിക്കൊള്ളുക കപ്പലിൽ നിന്ന്. ബിസലാമി മിന്ന, നമ്മളിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തോടുകൂടി, രക്ഷയോടുകൂടി, ശാന്തിയോടുകൂടി. സലാം എന്ന ശാന്തി, സമാധാനത്തോടുകൂടി. അപ്പോൾ ബറക്കാത്തിൻ, അനുഗ്രഹത്തോടുകൂടിയും. അലൈക്ക, ആർക്കൊക്കെയാണ് ഈ ശാന്തിയും ഈ അനുഗ്രഹവും? ആർക്കെല്ലാമാണ്? അലൈക്ക, അള്ളാഹുവിൽ വിശ്വസിച്ച് ശത്രുക്കളുടെ ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും സഹിച്ച് ക്ഷമയോടുകൂടി തൻ്റെ ദൃഢമായ വിശ്വാസത്തിൽ നിലക്കൊണ്ട നൂഹ് നബി അലൈഹി സ്സലാം, താങ്കൾക്ക് ഒന്ന് അലൈക്ക്, താങ്കളുടെ മേൽ, അതോടൊപ്പം ആർക്കാണ് വഅല ഉമമിൻ മിമ്മം മഅക, താങ്കളോടൊപ്പം വിശ്വസിച്ച് ഈ കപ്പലിൽ കയറിയ വിശ്വാസികൾക്ക്. ആ വിശ്വാസികൾക്ക് മാത്രമല്ല

കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുക. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് വ ഉമമുൻ, എന്നാൽ വേറെ ചില ജനസമൂഹങ്ങൾ വരാനിരിക്കുന്നു. സനുമത്തിഉഹും, അവർക്ക് നാം സുഖങ്ങൾ ആസ്വദിപ്പിക്കും. മത്തായു മത്തിഉന്നാ ആസ്വദിപ്പിക്കുക. പക്ഷേ സുമ്മ യമസ്സുഹും, പിന്നെ അവരെ പിടികൂടും. മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ. അപ്പോൾ ഈ ആയത്തിൽ വളരെ വ്യക്തമാണ്. ഇവിടെ അള്ളാഹു നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം വിശദീകരിച്ച് എല്ലാ ഒരു നൂറ്റാണ്ടോളം തൗഹീദി പ്രബോധനം നടത്തി അവസാനത്തതിൻ്റെ പരിണിതി വിശ്വാസികൾക്ക് ആ കപ്പലിൽ അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതും, അവിശ്വാസികളും നിഷേധികളുമായ തൻ്റെ ജനതയെ തങ്ങളുടെ കൺമുമ്പിൽ നശിപ്പിച്ചു എന്നുള്ളതും അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹം ഇവിടെ മുഫസ്സിറുകൾ ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നത് യുഖ്ബിർ തആല അമ്മാ ഖീല ലിനൂഹ്, നൂഹിനോട് പറയപ്പെട്ടതിനെ പറ്റി അള്ളാഹു നമ്മളെ അറിയിക്കണം. എന്താണ്? അള്ളാഹു കപ്പല് അയച്ചപ്പോൾ തന്നെ ആ അള്ളാഹുവിൽ നിന്നുള്ള ആ അനുഗ്രഹം അത് അവർക്ക് കിട്ടുകയാണെന്നാണ്. ആർക്കൊക്കെ ഉണ്ടത്? ആ സലാം അലൈഹി നൂഹ് നബി അലൈഹി സ്ലാമിനുണ്ട്. വ അല മൻ മഅഹു മിനൽ മുഅ്മിനീൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സത്യവിശ്വാസികൾക്കുണ്ട്. അവർക്ക് മാത്രമല്ല, വ അല കുല്ലി മുഅ്മിനിൻ മിൻ ദുര്രിയതിഹി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെയുള്ള അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽ വിശ്വാസികളായ ആളുകൾക്കെല്ലാം ആ അനുഗ്രഹമുണ്ട്. കമാ ഖാല മുഹമ്മദ് ഇബ്നു കഅബ്, മുഹമ്മദ് ഇബ്നു കഅബ് പറഞ്ഞതുപോലെ. എന്താണ്? ദഖല ഫീ ഹാദ സലാം, ഈ സലാമിൽ, അള്ളാഹുവിൽ നിന്നുള്ള ഈ ശാന്തിയിൽ പ്രവേശിക്കും, അതിലുൾപ്പെടും. കുല്ലു മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അള്ളാഹുവിൽ നിന്നുള്ള ഈ സലാം, ഈ ശാന്തി സമാധാനം ഉണ്ടാകും. അതേപോലെ തന്നെ വഖദാലി കഫിൽ അദാബി വൽ മതാഇ കുല്ലു കാഫിരിൻ വ കാഫിരത്തിൻ ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹുവിൻ്റെ വേദനിക്കുന്ന ശിക്ഷ അത് ഖിയാമത്ത് നാൾ വരെയുള്ള സത്യനിഷേധികൾക്ക് നിഷേധിനികൾക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായി അള്ളാഹു അറിയിക്കണം. ഫഖാല റബ്ബി ഇന്നി, അപ്പോൾ ഖീല യാ നൂഹ്, നൂഹേ, നൂഹ് അലൈഹി സ്ലാമിനോട് പറയപ്പെട്ടു, യാ നൂഹ് നൂഹേ, ഇഹ്ബിത് ബിസലാമി മിന്ന വ ബറകാത്തിൻ, നമ്മളിൽ നിന്നുള്ള ശാന്തിയോടുകൂടിയും അതേപോലെ അനുഗ്രഹത്തോടുകൂടിയും താങ്കൾ എന്ത് ചെയ്യുക? ഇറങ്ങിക്കൊള്ളുക. ആരൊക്കെയാണ് ഇറങ്ങേണ്ടത്? താങ്കളും ആർക്കൊക്കെയാണ് ഈ അനുഗ്രഹം ശാന്തിയും? അലൈക വ അല ഉമമിമ്മിമ്മ മഅക, താങ്കൾക്കും താങ്കളോടൊപ്പമുള്ള ജന വിശ്വാസികളായ ജനസമൂഹത്തിനും. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തി വ ഉമമുൻ സനുമത്തിഉഹും, എന്നാൽ വേറെ ജനസമൂഹമുണ്ട്, അവർക്ക് നാം സുഖങ്ങളൊക്കെ ആസ്വദിപ്പിക്കും. സുമ്മ യമസ്സുഹും മിന്ന അദാബുൻ, അപ്പം അവർക്ക് നാം സൗഖ്യം സുഖം ആസ്വദിപ്പിക്കും. പക്ഷേ സുമ്മ യമസ്സുഹും മിന്ന അദാബുൻ അലീം, പിന്നെ അവർക്ക് വേദനിക്കുന്ന ശിക്ഷ നാം അവരെ ഭീഷണമായി അവരെ പിടികൂടും. കാരണം അവർ വിശ്വസിക്കാത്ത ജനങ്ങളായിരിക്കും. അപ്പോൾ വിശ്വാസികൾക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും സമാധാനവും. അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, ഭൂമിയിൽ താൽക്കാലികമായി വല്ല സുഖങ്ങളും ലഭിക്കും, പക്ഷേ പിന്നീട് അവർക്ക് വേദനിക്കുന്ന ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന് വ്യക്തമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. 49-ാമത്തെ വചനം, തിൽക്ക മിൻ അംബാ ഇൽ ഗൈബി നൂഹീഹാ ഇലൈക, മാ കുന്ത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്രി ഹാദാ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. ഇനി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. തിൽക്കമിൻ അംബാ ഇൽ ഗൈബി, മുഹമ്മദ് നബിയെ, ഇതെല്ലാം അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാണ്. ഈ പറഞ്ഞ നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രവും സംഭവമൊക്കെ അദൃശ്യമായ വാർത്തകളിൽപ്പെട്ടതാണ്. നൂഹീഹ ഇലൈക്, അവയെല്ലാം നിനക്കു നാം ബോധനം നൽകുകയാണ്, താങ്കൾക്ക് നാം വഹി നൽകുകയാണ്, സന്ദേശമായി നൽകുകയാണ്. മാ കുന്ത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ,

0: ഇത് നീയോ നിന്റെ ജനതയോ ഇതിനു മുമ്പ് അതറിയുമായിരുന്നില്ല. വളരെ വ്യക്തമാണ്. മാക്കുന്ത നബിയെ, താങ്കളല്ല തഅലമുഹ ആ വാർത്തകളറിയുന്നവൻ. അൻത താങ്കളോ, വല ഖൗമുക് താങ്കൾക്ക് കൂടെയുള്ള താങ്കളുടെ ജനതയോ. മിൻ ഖബ്ലി ഹാദ ഇവിടെ നാം വഹയായി താങ്കൾക്ക് ഇത് നൽകുന്നതിൻ്റെ മുമ്പ്. അതുകൊണ്ട് ഫസ്ബിർ, പ്രബോധന വീഥിയിൽ മുഹമ്മദ് നബിയെ അങ്ങ് ക്ഷമയോടുകൂടി നിലക്കൊള്ളുക, ക്ഷമിക്കുക. ഇന്നൽ ആഖിബത്ത തീർച്ചയായും പര്യവസാനം, കാര്യങ്ങളുടെ പര്യവസാനം, ലിൽ മുത്തഖീൻ അത് മുത്തഖീങ്ങൾക്കു വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത് റസൂലുള്ളാഹിക്ക് പിന്നെ നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. നൂഹ് നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവർ ഇതേപോലെ മുഹമ്മദ് നബിയെ, താങ്കൾ ഈ ജനസമൂഹത്തിലേക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുമ്പോൾ, ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഒക്കെ വിഗ്രഹങ്ങളുണ്ടാക്കി ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അർപ്പിച്ച് അത് മഹാത്മാരെ പ്രതിനിധീകരിക്കുന്നു, അവർ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മഹാന്മാരാണ്, അള്ളാഹൻ്റെ വലിയുകളാണ്, അവർ തങ്ങളുടെ കാര്യം അള്ളാഹൻ്റെ അടുത്ത് പറയും എന്നൊക്കെയുള്ള വിശ്വാസം പേറി മക്കയിലെ മുശരിക്കുകൾ ഏറ്റവും വലിയ ഗുരുതരമായ ശിർക്ക് ചെയ്ത് ആ വിശ്വാസം വെച്ചു പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ അവരെ വളരെ സ്നേഹപൂർവ്വം, ഗുണകാംക്ഷാപൂർവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകനായ അള്ളാഹുവിലേക്ക്, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിലേക്ക്, അവനോട് മാത്രം സഹായം ചോദിക്കുന്നതിലേക്ക്, അവനിൽ നിന്ന് മാത്രം ഗുണം പ്രതീക്ഷിക്കുന്നതിലേക്ക്, അവനോട് മാത്രം ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നതിലേക്ക് അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രതികരണം വളരെ എന്താ പറയുക, തീർത്തും നിരാശാജനകമായ പ്രതികരണം. ഉപദ്രവം, പരിഹസിക്കൽ, ബഹിഷ്കരിക്കൽ, ആക്രമിക്കൽ, അങ്ങനെ പലതരത്തിൽ. അപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും ഇത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അവരിലേക്ക് കടന്നു വന്ന എല്ലാ അമ്പിയാക്കളും അഭിമുഖീകരിച്ച അവസ്ഥയാണ്. വളരെ വ്യക്തമാണ്, ഇവിടെ ലാത്തയോടും ഉസ്സയോടും അനാത്തയോടും, നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ ജനത വദ്ദ് സുവാഹ് യഊസ് യഊക് നസുർ ഇങ്ങനെ തുടങ്ങിയ വിഗ്രഹങ്ങളോട്. അപ്പോൾ ഇതിലുള്ള സാദൃശ്യം, ഹാദിഹിൽ ഖിസ്സത്തു വ അഷ്ബാഹുഹ, ഈ ഇതൊക്കെ എന്താണ്, ഈ ചരിത്രവും ഇതുപോലുള്ള ചരിത്രങ്ങളൊക്കെ, ഇതൊക്കെ മിൻ അഖ്ബാരിൽ ഗുയൂബി സാലിഫ നുഹൈഹ ഇലൈക്, നബിയെ മുമ്പ് കഴിഞ്ഞുപോയ ജനതകളുടെ ഈ ചരിത്രങ്ങൾ, വാർത്തകൾ, ഗൈബിയായ അദൃശ്യമായ ഈ വാർത്തകൾ താങ്കൾക്ക് വഹിയായി നൽകുന്നത്, അതൊക്കെ താങ്കളൊരിക്കലും അറിയുന്നവരായിരുന്നില്ല, താങ്കൾക്കോ താങ്കളുടെ ജനതയോ അതിനെക്കുറിച്ചൊന്നും അറിയുന്നവരായിരുന്നില്ല. പക്ഷേ അതൊക്കെ താങ്കൾക്ക് നാം അറിയിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ മനസ്സിലാക്കേണ്ട എന്താണ്, ആര് താങ്കളെ കളവാക്കിയാലും, ഫസ്ബിർ അലാ തക്ദീബി മൻ കദ്ദബക മിൻ ഖൗമിക്, താങ്കളുടെ ജനതയിൽ നിന്ന് ആര് താങ്കളെ കളവാക്കിയാലും, വഅദാഹും ലക്, അവർ ആര് താങ്കളെ ഉപദ്രവിച്ചാലും, ഫഇന്ന സനൻസുറുക, താങ്കളെ നാം സഹായിക്കും. നൂഹ് നബി അലൈഹി സ്ലാമിന് അള്ളാഹു സഹായിച്ചതുപോലെ, മുമ്പ് അതുപോലുള്ള അമ്പിയാക്കളെ സഹായിച്ചതുപോലെ താങ്കളെയും നാം സഹായിക്കും. അതുമാത്രമല്ല, വനജഅലുൽ ആഖിബത ലക് വലി അത്ബാഇക് ഫി ദുനിയാ വൽ ആഖിറ കമാ ഫഅൽനാ ബി ഇഖ്വാനിക്, നാം ഏറ്റവും നല്ല പര്യവസാനം, ഇപ്പോൾ ഉപദ്രവങ്ങൾ വന്നാലും പരിഹാസങ്ങൾ വന്നാലും ആളുകൾ കൂടുതൽ ഷിർക്കിൻ്റെ പക്ഷത്തും നിഷേധത്തിൻ്റെ ഭാഗത്തും ആണെങ്കിലൊക്കെ എന്തൊക്കെയാണെങ്കിലും, നജ്അലുൽ ആഖിബത ലക്, കാര്യങ്ങളുടെ നല്ല പര്യവസാനം നബിയെ താങ്കൾക്കായിരിക്കും. വലി അത്ബാഇക, താങ്കളെ ഈ നന്മയിൽ, ഈ വിശ്വാസത്തിൽ, ഈ സൽക്കർമ്മങ്ങളിൽ പിന്തുടരുന്ന വിശ്വാസികൾക്കും, ഫിദ്ദുനിയാവൽ ആഖിറ, ഇവിടെ ദുനിയാവിലും ആഖിറത്തിലും, കമ ഫഅൽനാ ബി ഇഖ്വാനിക്, താങ്കളുടെ സഹോദരങ്ങളായ ബിൽ മുർസലീൻ, അമ്പിയാക്കളായ മുമ്പ് കഴിഞ്ഞുപോയ ആ സഹോദരങ്ങളിൽ, അമ്പിയാക്കളിൽ നാം ഇതേ നടപടിക്രമങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യുക, ക്ഷമിക്ക. ഹൈസു നസർനാഹുമല അഴുദാഇഹിം, അവരെ ആ അമ്പിയാക്കളെ അവരുടെ ശത്രുക്കൾക്കെതിരെ നാം സഹായിച്ചിട്ടുണ്ട്. കാരണം അത് അല്ലാഹു ഏറ്റെടുത്താണ്. ഇന്നാല നൻസുറു റുസുലന വല്ലദീന ആമനു, തീർച്ചയായും നമ്മുടെ അമ്പിയാക്കളെയും നമ്മുടെ ദൂതന്മാരെയും അവരുടെ കൂടെ വിശ്വസിച്ചവരെയും നാം സഹായിക്കുക തന്നെ ചെയ്യും. അത് അല്ലാഹു വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. വലഖദ് സബഖത് കലിമത്തുനാ ലിഇബാദിനൽ മുർസലീൻ ഇന്നഹും ലഹും അൽ മൻസൂറൂൻ, തീർച്ചയായും എൻ്റെ ദൂതന്മാരായ ഇബാദുകൾ അവർക്കുള്ള വാക്കെന്ന മുൻഗണനത്തിൽ ഇന്നഹും ലഹും അൽ മൻസൂറൂൻ, അവർ സഹായിക്കപ്പെടുന്നവരാണ്. അത് വളരെ വ്യക്തമായി അല്ലാഹു നേരത്തെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ഫസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്ക. ഇന്ന ലാഖിബത്തലിൽ മുത്തഖീൻ, കാര്യങ്ങളുടെ പര്യവസാനം അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യുക? ഹംദ്, ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിക്കുന്നത് അൽഹംദുലില്ലാഹ്, അല്ലാഹുക്ക് സ്തുതികൾ അർപ്പിക്കുക. വഷ്കുറുഹു, അവന് ശുക്രുകൾ അർപ്പിക്കുക. വസ്ബിർ അലാ മാ അൻത അലൈഹി, താങ്കൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. താങ്കൾ എന്താണ്? ശരിയായൊരു ദീനിലാണ്, തെളിഞ്ഞൊരു മാർഗത്തിലാണ്. അതുകൊണ്ട് വദ്ദഅവത്തു ഇലല്ലാ, അള്ളാഹുവിലേക്കുള്ള ദഅവത്ത്, ക്ഷണം, പ്രബോധനം, അത് കൃത്യമായിട്ട് നിർവഹിക്കുക. കാരണം ഇന്ന ലാഖിബത്തലിൽ മുത്തഖീൻ, ആഖിബത്ത്, കാര്യങ്ങളുടെ പര്യവസാനം, അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹൂദിലെ ഈ 49-ാമത്തെ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്, തൗഹീദിൻ്റെ പ്രബോധകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുന്ന ആശ്വാസവും, ഏതൊരു പ്രബോധകനും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകന് ലഭിക്കുന്ന ആശ്വാസവും വളരെ വ്യക്തമായി ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇതാദ്യമായിട്ടൊരു സംഭവമൊന്നല്ല, ഈ നന്മയിലേക്ക് വളരെ ഗുണകാംക്ഷയോടെ സ്നേഹത്തോടെ ക്ഷണിച്ചിട്ടും ഈ തെറ്റായ നിലപാട് സ്വീകരിക്കുകയും നിരാശാജനകമായ മാർഗം സ്വീകരിക്കുകയും ഉപദ്രവത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, നബിയെ സങ്കടപ്പെടേണ്ട, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ട്, മുമ്പ് താങ്കളുടെ സഹോദരങ്ങളായ അമ്പിയാക്കൾ അള്ളാഹു സഹായിച്ചതുപോലെ, താങ്കൾ ക്ഷമിക്കുക, താങ്കളുടെ മുമ്പ് സഹോദരങ്ങളായ അമ്പിയാക്കൾ ക്ഷമിച്ചതുപോലെ, കാര്യങ്ങളുടെ നല്ല പര്യവസാനം അത് മുത്തഖീങ്ങൾക്ക് ഉള്ളതാണ് എന്നാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. രണ്ട് വചനങ്ങളാണെന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്, 47-ാമത്തെ വചനം, മറ്റൊന്ന് 48. 47-ാമത്തെ വചനത്തിൽ നൂഹ് നബി അലൈഹി സ്സലാമിനെ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവർ, ഈ ലോകം അവസാനിക്കുന്നതുവരെയുള്ള വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സ്നേഹവും കാരുണ്യവും ഉണ്ട് എന്നുള്ളതും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് കഴിഞ്ഞു പോയ നബിമാരുടെ ചരിത്രം ഓർമ്മിപ്പിച്ച് ക്ഷമയോടുകൂടി മാർഗത്തിൽ നിലകൊള്ളാനുള്ള സുവിശേഷവും ആശ്വാസവുമാണ് 48-ാമത്തെ വചനത്തിലുള്ളത്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്ന് സൂറത്തു ഹൂദിലെ 47-48 വചനങ്ങളാണ് ജംഷീർ സലാഹി നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: കര ആലിയ കാസർഗോഡ് സഫ എടത്തനാട്ടുകര. അവതരിപ്പിക്കുന്നത് അമീൻ അഹമ്മദ് മങ്കട.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, വളരെ ആവേശം പകരുന്ന സന്തോഷം ഉള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. ഖുർആനുമായി കുട്ടികൾ മത്സരിക്കുന്നു, അവർ ചെറിയ വിജയിക്കുന്നു. ഏതായാലും നമ്മൾ വളരെ വിജയമാണ് ഇങ്ങനെ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ, നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ആദ്യം ആരാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നഹാൻ അല്ലെ? നഹാൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എടത്തനാട്ടുകരയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലെ? എത്രാം ക്ലാസ്സിലെ നഹാൻ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാണ് അല്ലേ? ഓക്കെ, മാഷാ ബാറക്കല്ലാ ഫീക്. ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുക അല്ലേ? ഓക്കെ, അപ്പോ ആദ്യമായിട്ടാണോ ഓഫീസിലേക്ക് വിളിക്കുന്നത്? ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ വിജയമാവാൻ വേണ്ടിയിട്ടാണോ എപ്പിസോഡിൽ വിളിച്ചത്? യെസ്. അപ്പോൾ വിജയമാകണം, ആ ഒരു ചങ്കർപ്പോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ നോക്കാം, നമുക്ക്
2: വിജയിക്കും,
1: ഇൻഷാല്ലാ വിജയിക്കും നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ.
2: യെസ്.

0: ثم رددناه أسفل سافلين. باقي باقي. إلا
1: إلا الذين آمنوا وعملوا الصالحات لهم أجر
0: فلهم
1: فلهم أجر غير ممنون.
0: إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. ما شاء الله وترم شيرين، ما شاء الله خير സന്തോഷം ആയില്ലേ? ആരാണ് അടുത്ത് കരയുന്നത്? ആരാ? ഒന്ന് അനിയനാണെന്നൊന്ന് വിട്ടു നിന്നാല് ഖൈറായിരിക്കും. സൗണ്ട് ഭയങ്കര ഇതാവണം, പ്രശ്നമില്ലാതെ ഖൈർ. ബറക്കല്ലാ ഫീക്, ജസാകല്ലാ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കല്ലേ? ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم. فأما اليتيم فلا تقهر، أريمو. فأما اليتيم فلا تقهر. എന്താണ് ബാക്കി? എങ്ങനെ? وأما السائل وأما السائل
1: وأما السائل فلا تنهر.
0: أيوه ما شاء الله بارك الله فيك زادك الله علمك. ഏതായാലും ഉഷാറായിട്ടുണ്ട് ഇൻഷാല്ല. അപ്പോൾ ഇനി നമുക്ക് ചോദിക്കാനുള്ളത് അവസാനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമുക്ക് സമ്മാനം കിട്ടും, അല്ലെങ്കിൽ സമ്മാനം കിട്ടൂല. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നഹാൻ
1: ഉമ്മണ്ട്, ഉപ്പണ്ട്, താത്തണ്ട്, അനിയണ്ട്, അനിയത്തിണ്ട്.
0: മാഷാല്ല. അപ്പോൾ എല്ലാവരും അടങ്ങിയിട്ടുള്ള ഒരു കുടുംബമാണ്, വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബം. മാഷാല്ല ഖൈർ. ചായ ഒക്കെ കുടിച്ചോ? യെസ്. അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം പറഞ്ഞാൽ നഹാൻ ആദ്യത്തെ സമ്മാനവുമായിട്ട് മടങ്ങാം ഇൻഷാല്ല. എന്ന് ചോദിക്കട്ടെ? ഓക്കെ. أعوذ بالله من الشيطان الرجيم. فأما من ثقلت موازينه
1: فأمه
0: هابية. لأن من رأيتنا لا أذ وأما من خفت موازينه كان يجي أين من فأما من ثقلت موازينه.

0: ماضية. ليه؟ ما شاء الله، بارك الله فيك، زادك الله علمك. ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട്. ആദ്യമായിട്ട് വിളിച്ചു, ആദ്യമായിട്ട് സമ്മാനം നേടി, സന്തോഷല്ലേ? സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടു? അൽഹംദുലില്ല. ഏതായാലും മാഷാല്ല, ബാറക്കല്ലാ ഫീക്ക്. ഇനിയും വിജയാവാൻ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഓക്കെ, ഇനിയും മത്സരിക്കാൻ ശ്രമിക്കണം, വിജയാവാൻ ശ്രമിക്കണം. ഓക്കെ, ഇൻഷാല്ല, ബാറക്കല്ലാ ഫീക്ക്, സദക്കല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ല, കുറച്ചൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും വളരെ ഉഷാറായിട്ടാണ് മത്സരിച്ചത്. ഇൻഷാല്ല നമുക്ക് അടുത്തൊരു കോളിലേക്ക് പ്രവേശിക്കാം. ആരാണ് വിളിക്കുന്നത് എന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ആലിയ.
0: ആലിയ, ആലിയ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: കാസർഗോഡ്.
0: കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് ആലിയ പഠിക്കുന്നത്? നാലാം ക്ലാസ്സിൽ. ഇതിന്റെ മുന്നേ പീസ് റേഡിയോക്ക് വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല,
0: ഇല്ല, ആദ്യമായിട്ടാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് സമ്മാനം നേടണം എന്നുള്ളൊരു ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ആലിയ എത്തിയിട്ടുള്ളത്. ഇൻഷാല്ല നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: via.
1: അല്ല അതന്നെ. ഓക്കെ ഓക്കെ, പിന്നെ ഓക്കെ അവിടെ ശ്രദ്ധിക്കേണ്ട ഉമ്മുഹാവിയ. ഓക്കെ മാഷാ, ഉത്തരം വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. മാഷാ ഖൈർ, ബറക്കല്ലാ ഫീക്. സന്തോഷമൊന്നുമില്ലേ? എന്താണ് ഒരു ഉഷാറില്ലാത്തത്? അൽഹംദുലില്ലാ പറയണം. മാഷാ ഖൈർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചായ കുടിച്ചോ? എന്തൊക്കെ അടി? സാൻഡ്വിച്ചോ? മാഷാല്ലാ ബറക്കല്ലാ ഫീക്. വൈകുന്നേരം തന്നെ സാൻഡ്വിച്ചൊക്കെ തിന്നിരിക്കുകയാണ്. സാൻഡ്വിച്ചൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ, അല്ലേ? മാഷാല്ലാ ഖൈർ ബറക്കല്ലാ ഫീക്. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ ചോദിക്കട്ടെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. أعوذ بالله من الشيطان الرجيم ليلة القدر خير من ألف شهر
0: تنزل الملائكة والروح فيها
1: بإذني
0: بإذن ربهم من كل أمر.
1: كل أمر. أوكي. ما شاء الله خير. بارك الله فيك. فيني ران أوسان تو كوستين أنا. أوسان تو كوستين. ഉത്തരം കിട്ടിയാൽ നമുക്ക് സമ്മാനം കിട്ടും. ആദ്യത്തെ സമ്മാനവുമായിട്ട് നമുക്ക് മടങ്ങി പോകാം. ഇൻഷാല്ലാ ചോദിക്കട്ടെ. ഇൻഷാല്ലാ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. أعوذ بالله من الشيطان الرجيم ولا يحض على طعام المسكين
0: ويل للمسل
1: أنغني
0: ولا
1: يحض على طعام المسكين فويل للمصلين. باقي اديكو
0: على طعام المسكين.
1: انغني
0: على طعام المسكين.
1: അല്ല അല തോമിൽ മിസ്ക് ഞാൻ ചോദിച്ചതാണ്. ഫവൈലുല്ലിൽ മുസല്ലീൻ, അതിൻ്റെ ബാക്കി ചോദിക്കോ. ഫവൈലുല്ലിൽ മുസല്ലീൻ ബാക്കി. ടൈം ഓ വല യഹുദ്ദു അലാ തോമിൽ മിസ്കീൻ فويل للمصلين. أريو
0: لا
1: اوكي അപ്പോ ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇൻഷാല്ലാ അടുത്തൊരു ഞായറാഴ്ച അങ്ങനെ മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ സങ്കടപ്പെടുന്നു വേണ്ട, മത്സരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. ഇൻഷാല്ലാ ക്ലിയറായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? മത്സരിക്കുക. ഖൈർ. ബാരക്കല്ലാ ഫീക്. സാദക്കല്ലാ ഇൽമക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം.
1: മാഷാല്ലാ ബാരക്കല്ലാ ഫീക്. വളരെ ഉഷാറായിട്ടാണ് മത്സരിച്ചത്. അവസാനത്തെ ചെറിയ അശ്രദ്ധ കാരണം കിട്ടാതെ പോയി. അതിൽ സങ്കടപ്പെടാനൊന്നുമില്ല. ഇനിയും ഇൻഷാല്ലാ വിളിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ അടുത്തൊരു കാളിലേക്ക് നമുക്ക് പോകാം. ആരാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സഫ. സഫ എവിടുന്നാ വിളിക്കുന്നത്? കിളിയപ്പാടം എന്ന് പറയുമ്പോ എവിടെ?
0: എടത്തനാട്ടുകര.
1: ഓക്കേ. മാഷാ അല്ലാഹ് ബറക്കല്ലാ ഫീക്. അപ്പൊ ആദ്യമായിട്ടാണോ പി സി ഡിക്ക് വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ചായ കുടിച്ചോ? ഓക്കെ, ചായ കുടിച്ചു. എന്തായിരുന്നു കടി? ന്യൂഡിൽസ്. ആ ന്യൂഡിൽസ്, ഓക്കെ, മാഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്. ആയാലും വൈകുന്നേരം തന്നെ ന്യൂഡിൽസൊക്കെ തിന്ന് വിജയമാവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അല്ലേ? നമുക്ക് നോക്കാം വിജയമാവുക എന്നുള്ളത്. ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്റ്റത്തെ ചോദ്യമാണ് അല്ലദീനഹും യുറാഉൻ ഇതേത് സൂറത്തിലറിയോ? സൂറത്ത് ഖുറൈശിന്റെ അടിയത്തെ സൂറത്താണ് സൂറത്തുൽ മാഊൻ. ഓക്കെ, സന്തോഷല്ലേ? എന്താ ഒരു അൽഹംദുലില്ലാ, മാഷാല്ലാ, അൽഹംദുലില്ലാ ആണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ലയുംബദന്ന ഫിൽ ഹുത്വമ വമാ അദ്റാക മാ ഹുത്വമ. മാഷാല്ലാ, ബറകല്ലാ ഫീക്ക്, സദഖല്ലാ ഇൽമക്. ഏലും, അപ്പൊ രണ്ട് ക്വസ്റ്റ്യന് സഫ ഉത്തരം നൽകിയിട്ടുണ്ട് അല്ലേ? സഫ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞേ? മൂന്നാം ക്ലാസ്സിലാണ് അല്ലേ. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഇൻഷാല്ലാ, ഇത് ഉത്തരം പറഞ്ഞാൽ നമുക്ക് വിജയാകാം അല്ലെങ്കിൽ വിജയാകാൻ പറ്റൂല. ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലതറൗന്നൽ ജഹീം
0: സുമ്മ ലതറൗന്ന ഐനൽ ലകീം
1: സുമ്മ ലതറൗന്നഹ ഐനൽ യഖീൻ. ഖുർആൻ ഓതുമ്പോ മഖ്റജുകളൊക്കെ ക്ലിയർ ആക്കണം. ഓക്കെ, ഇൻഷാല്ലാ, ബാറക്കല്ലാ ഫീക്ക്, ജാദക്കല്ലാ ഇൽമക്ക്. കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും പറയണം, സമ്മാനം നേടാനുള്ള ഒരു നേടിയിരിക്കുകയാണ് സഫ അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഇനിയും വിളിക്കുക. അല്ലാഹു സുബ്ഹാന തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, വളരെ ഉഷാറായിട്ടാണ് നമ്മുടെ മക്കൾ മത്സരിച്ചത്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇനിയും കുട്ടികളെ മത്സരിപ്പിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലികിസ്, അവതരിപ്പിച്ചത് അമീൻ അഹമ്മദ് മങ്കട, പങ്കെടുത്തത് നഹാൻ ഇടത്തനാട്ടുകര, ആലിയ കാസർഗോഡ്, സഫ ഇടത്തനാട്ടുകര.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 77 മുതൽ 101 കൂടി വചനങ്ങളാണ് ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഖാസിം ഫാദേൽ.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: ക്കാളും ഉത്തമമാകുന്നു. അല്ലാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദു ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
1: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
2: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, ബികുല്ലി ഷൈഇൻ ബസീർ. അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ, ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും, ജുന്ദുൽ ലക്കും. അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ആ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ, യൻസുറുക്കും. സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും. പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ, റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ, ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. مُكِبًّا عَلَى وَجْهِهِ مُكِبًّا عَلَى തൻവീന് ശേഷം അയൻ മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല മുഖിബൻ അല. അല വജിഹി അഹ്ദ ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുല പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സുലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ത്വാ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കായി വിവരിച്ചത്.

0: പീസ് റേഡിയോ ഒരുക്കുന്ന വ്യവസ്ഥാപിത ഖുർആൻ പഠന പദ്ധതി ഇന്ന് 16-ാമത്തെ മൊഡ്യൂളിലെ 10-ാമത്തെ ക്ലാസ്സാണ്. നോമ്പിൻ്റെ ചരിത്രം, ഇതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ലാൽ മദീനിയുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇനി നമ്മുടെ പഠനം നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദ്യമായ സൂക്തങ്ങളാണ്. 183, 184, 185 തുടങ്ങി ഏതാനും വചനങ്ങൾ. വിശുദ്ധ മദീനയിൽ ഹിജ്റയുടെ 2-ാം വർഷം ഷാബാൻ മാസത്തിൽ റമദാനിലെ നോമ്പിനെ നിർബന്ധമാക്കി അവതീർണമായ സൂക്തങ്ങളാണ് നമ്മുടെ പഠനത്തിൻ്റെ വിശുദ്ധ വചനങ്ങൾ. അതിൽ 183-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ വിളിച്ച്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച്, കുതിബ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അസിയാമു സിയാമിനെ, സിയാം എന്നാൽ വ്രതാനുഷ്ഠാനം, നോമ്പ്, കമ കുതിബ നിർബന്ധമാക്കപ്പെട്ടത് പോലെ, അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ, ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. ഇതാണ് ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. അതിൻ്റെ പ്രയോഗങ്ങൾ ഓരോന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒപ്പം അതിലുള്ള വിഷയങ്ങളും വിധികളും ചരിത്രങ്ങളുമൊക്കെ. നോമ്പ് നിർബന്ധമാക്കിയുള്ള ആയത്താണ് റമദാൻ മാസത്തിലെ നോമ്പ്. അതിനു മുമ്പേ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു വിശ്വാസികളുടെ വിഷയത്തിൽ. പക്ഷെ അത് റമദാനിലെ നോമ്പ് ആയിരുന്നില്ല എന്ന് മാത്രം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അനു പറഞ്ഞ ഒരു വിഷയമുണ്ട്. അതിപ്രകാരം ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഉഹൈല സിയാമു സലാസത അഹ്വാലിൻ എന്നാണ് വ്രതാനുഷ്ഠാനം. അതിന് 3 അവസ്ഥാമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 അവസ്ഥാമാറ്റങ്ങൾക്ക് വ്രതാനുഷ്ഠാനം വിധേയമായിട്ടുണ്ട്. ഇതാണ് മുആദ് റളിയല്ലാഹു പറയുന്നത്. എന്നിട്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു സലാസത അയ്യാമി മിൻ കുല്ലി ഷഹർ വ യസൂമു യൗമ ആശൂറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മാസത്തിലും 3 നോമ്പെടുക്കുമായിരുന്നു. ആശൂറ ദിനവും നോമ്പെടുക്കുമായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ, ലമ്മ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത അമറഹും ബിസ്സിയാമി സലാസത്തി അയ്യാം, സഹാബികളോട് 3 ദിനം നോമ്പെടുക്കാൻ കൽപ്പിച്ചു. മാസത്തിൽ 3 ദിവസത്തെ നോമ്പ്. ഇതേപോലെ ആശൂറ നോമ്പെടുക്കാൻ കൽപ്പിച്ചത് വേറെയും നിവേദനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് എല്ലാ മാസത്തിലെയും 3 ദിവസത്തെ നോമ്പ്, പിന്നെ ആശൂറ നോമ്പ് ഇവകളായിരുന്നു. മുആദ് റളിയല്ലാഹു പറയുകയാണ്, സുമ്മ ഉൻസില റമദാനു, പിന്നെയാണ് റമദാൻ നോമ്പ് ആ വിഷയത്തിൽ വചനം വിധി അവതരിപ്പിക്കപ്പെട്ടത്. ഫഅൻസലല്ലാഹു തആല ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു നമ്മുടെ ഈ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം എന്ന് തുടങ്ങിയുള്ള നമ്മുടെ പഠന വിഷയമായി ഈ സൂക്തം അവതരിപ്പിച്ചു. മുആദ് റളിയല്ലാഹു പറയുകയാണ്, അന്ന് ആളുകൾ നോമ്പ് പതിവാക്കിയവരോ ശീലിച്ചവരോ ആയിരുന്നില്ല. വഖാനു ഖൗമൻ ലം യതഅവദു അസിയാം, 3 നോമ്പ്, പിന്നെ ആശൂറ വർഷത്തിൽ 1 നോമ്പ്, നോമ്പ് ശീലിച്ചിരുന്നില്ല. വക്കാന സിയാമു അലൈഹിം ശദീദൻ, അതുകൊണ്ട് തന്നെ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ ഈ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് അവർക്ക് അതൊരു ശദീദായി, കഠിനമായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ നോമ്പിനെ അള്ളാഹു സുബ്ഹാന തആല നിയമമാക്കിയപ്പോൾ, നമ്മുടെ ഈ സൂക്തം അവതരിപ്പിച്ചപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഫകാന മൻ ശാ യസൂം സാം വമൻ ശാ യുഫ്തിർ വയുത്ഇമ കുല്ല യൗമി മിസ്കീനൻ അജ്സഹു ദാലിക് എന്നാണ്. നോമ്പെടുക്കാനും നോമ്പെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നോമ്പെടുക്കാത്തവർ ഒരു നോമ്പിന് പകരം ഒരു അഗതിക്ക് അന്നം നൽകിയാൽ, ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ നൽകിയാൽ അത് മതിയാകുമായിരുന്നു. ഇങ്ങനെയാണ് ആദ്യം നോമ്പിനെ നിയമമാക്കിയത്, ഈ രീതിയിലാണ് അതിനെ നിർബന്ധമാക്കിയത്. പിന്നെയാണ് അള്ളാഹു സുബ്ഹാന തആല ഇനി നമുക്ക് പഠിക്കാനുള്ള 185-ാം വചനം, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിയസും എന്ന ആയത്ത് ഇറക്കിയത്. അതോടുകൂടി റമദാനിൽ മാസപ്പിറവി ദൃശ്യമായാൽ നോമ്പെടുക്കൽ നിർബന്ധം എന്നുള്ള വിധി വന്നു. ഈ അഗതിക്ക് അന്നം നൽകി ഫിദിയ നൽകിയിട്ട് നോമ്പ് ഒഴിവാക്കാമെന്നുള്ള വിധിയെ ദുർബലപ്പെടുത്തി. മുആദ് റളിയല്ലാഹു തആല അൻഹു നമ്മളിവിടെ ഈ സൂക്തം അവതരിപ്പിച്ച വിഷയത്തിൽ പറഞ്ഞ ഒരു വിഷയമാണിത്. നോമ്പ് അതിന് 3 അഹ്വാൽ, അവസ്ഥകൾ മാറി മാറി വന്നിട്ടുണ്ട്. ഒന്ന്, ആദ്യം നിർബന്ധമായ 3 നോമ്പുകളും പിന്നെ ആശൂറയും, അതിന് ശേഷമാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി ആയത്തിറക്കിയത്. പക്ഷേ തുടക്കത്തിൽ നോമ്പെടുക്കാനും നോമ്പെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നോമ്പെടുക്കാത്തവർ ഒരു നോമ്പിന് പകരം ഒരു അഗതിക്ക് അന്നം നൽകിയാൽ പ്രായശ്ചിത്തമായി അത് മതിയാകുന്ന അവസ്ഥയിലായിരുന്നു അത് നിർബന്ധമാക്കിയത്. 3-ാമത്തേത്, ഈ സ്വാതന്ത്ര്യം, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, അതിനെ ദുർബലപ്പെടുത്തി റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധം എന്ന വിധിയിൽ വചനമിറക്കി. അപ്പോൾ നമ്മുടെ ആയത്ത് പഠിക്കുമ്പോൾ ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭവും ഈ ഒരു വിഷയവും തുടക്കത്തിൽ അറിയൽ അനിവാര്യമാണ്. വിശുദ്ധ മദീനയിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറക്കപ്പുറം, ഹിജറയുടെ 2-ാം വർഷം ഷാബാനിലാണ് ഈ വചനം ഇറങ്ങുന്നത്. അതിന് മുമ്പ് നോമ്പ് നിർബന്ധമായി ഉണ്ടായിരുന്നു, പക്ഷേ അത് റമദാനിലെ നോമ്പായിരുന്നില്ല. നമ്മുടെ ഈ വചനം അവതരിക്കുന്നതോടുകൂടിയാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിയമമാക്കപ്പെടുന്നത്, അത് നിർബന്ധമാക്കപ്പെടുന്നത്. ഇതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വചനത്തിലേക്ക് വന്നാൽ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാം എന്ന് തുടങ്ങിയാണ് നമ്മുടെ സൂക്തം. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വിഷയം നമ്മൾ പഠിച്ചുപോയി, വസിയത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനു മുമ്പ് പറഞ്ഞ വിഷയം ഖിസാസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംൽ ഖിസാസ്. ഖിസാസ് ഒരു കടുത്ത വിധിയാണ്. കാരണം അത് ജീവഹാനിയുമായി ബന്ധപ്പെട്ടുള്ള മസാലയാണ്. ആ വിധിയെ തുടർന്നാണ് സ്വത്ത് വ്യയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, വസിയത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നത്. വസിയത്തിൻ്റെ വിഷയം അതും ഖിസാസ് പോലെയല്ലെങ്കിലും അല്പം ശ്രമകരമായ ഒരു വിധിയാണ്, കൽപ്പനയാണ്. അപ്പോൾ ഏറ്റവും ക്ലേശകരമായത് ഖിസാസ്, അതിനെ തുടർന്ന് ക്ലേശകരമായത് വസിയത്ത്. ഇനി വ്രതാനുഷ്ഠാനം. വ്രതാനുഷ്ഠാനവും ക്ലേശകരമാണ്. ശാരീരികമായി ക്ഷീണവും ദാഹവും വിശപ്പും അതേപോലെ വികാര നിയന്ത്രണവും ഒക്കെയായി ശ്രമകരമാണ് സിയാം. അപ്പോൾ സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെയുള്ള ശാരീരികമായി ഏൽക്കാനും പ്രാവർത്തികമാക്കാനും ശ്രമകരമായ വിഷയങ്ങളെയാണ് ഈ ഒരു തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാന തആല കൊണ്ടുവന്നത്. അതിൽ മൂന്നാമത്തെ വിഷയമാണ് വ്രതാനുഷ്ഠാനം. നമുക്ക് ഈ സൂറയിൽ ഈമാൻ നമ്മൾ പഠിച്ചുപോയി, അതേപോലെ നിസ്കാരം പഠിച്ചുപോയി, സകാത്ത് നമ്മൾ പഠിച്ചുപോയി. അതൊക്കെ നമ്മുടെ ഈ സൂറത്തുൽ ബഖറയിലെ പഠനത്തിൽ വന്ന വിഷയമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തേത് സിയാമാണ്. സൂറത്തുൽ ബഖറയിൽ ഇവിടെ ഇനി സിയാമിനെ അള്ളാഹു സുബ്ഹാന തആല വിശദീകരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഇനി അഞ്ചാമത്തെ ഇസ്ലാമിൻ്റെ സ്തംഭമായ ഹജ്ജ് അത് നമുക്ക് വഴിയെ വരാനിരിക്കുന്നു. ഈ സൂക്തം അവതരിപ്പിച്ചതിൻ്റെ പ്രത്യേകതകൾ ഇതുപോലെ പലത് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. സൂക്തം ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിലാണ്. നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ 89 തവണ അള്ളാഹു സുബ്ഹാന തആല ഈ ഒരു വിളി നടത്തിയിട്ടുണ്ട്. അന്നിദാ ഉൽ മുഹബ്ബബ് എന്നാണ് അതിനെ ചില പ്രാമാണികർ വിശേഷിപ്പിച്ചത്. അന്നിദാ എന്നാണ് വിളി, അൽ മുഹബ്ബബ് എന്നാണ് ഇഷ്ടപ്പെട്ട ഇമ്പമാർന്ന വിളി. അതാണ് ഇവിടെ ഈ വിളി. അത് സൂറത്തുൽ ബഖറയിൽ 11 തവണ വന്നു. നമ്മൾ 4 തവണ ഈ വിളി പഠിച്ചുപോയി. ഇത് 5-ാം തവണയാണ് അള്ളാഹുവിൽ നിന്ന് വരുന്നത്, വന്നത് സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി വന്നാൽ ആ വിളിക്ക് കാതോർക്കാൻ പറഞ്ഞ്, സാഗൂതം കേൾക്കാൻ പറഞ്ഞ്. ആരാ പറഞ്ഞത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. എന്തേ അദ്ദേഹം യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി കേട്ടാൽ കാതു കൊടുക്കാൻ പറഞ്ഞത്? ആ വിളിക്കപ്പുറം ഒന്നുകിൽ ഒരു ഖൈറാണ് ആ ഖൈറ് കൽപ്പിക്കപ്പെടും വിധം വരിക, അല്ലെങ്കിൽ ഒരു ഷെറ് അതിനെ തൊട്ട് വിലക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാന തആല വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹ് വിളിച്ചാൽ ഒന്നുകിൽ തുടർന്നൊരു ഖൈറിനെ കുറിച്ചുള്ള കൽപ്പനയാണ്, അല്ലെങ്കിൽ ഒരു ഷെറ് വിരോധിച്ചു കൊണ്ടുള്ള വിളിയാണ്. അതുകൊണ്ട് ആ വിളി കേട്ടാൽ നിങ്ങൾ അതിന് കാതു കൊടുക്കണേ എന്നാണ് ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമ്മൾ പഠിച്ചു പോയ വിഷയമാണത് ഉദ്ധരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കും അള്ളാഹുവിൻ്റെ ഈ വിളിക്ക് കാതോർക്കാം. എന്നിട്ട് എന്താണ് അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ചത്, ആ മഹൽ വിഷയം നമുക്ക് സൂക്ഷ്മമായി പഠിക്കുകയും ചെയ്യാം. അള്ളാഹു നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ തത്രപ്പെടുക, താല്പര്യപ്പെടുക, ആ വിളിക്ക് കാതോർത്ത് എന്താണ് അള്ളാഹു നമ്മളോട് പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്, അതിൽ സ്വാധീനിക്കപ്പെടുന്നവരാകാൻ. ഈയിടെ ഇമാം ഇബ്നുൽ ജൗസിയുടെ ചരിത്രം വായിച്ചപ്പോൾ ഇബ്നുൽ ജൗസി ദുഹറോടടുത്ത സമയം നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധ വുദു ചെയ്യുന്നത് കാണുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇബ്നുൽ ജൗസി ചോദിച്ചു, എന്നാണ് ബാങ്ക് വിളിച്ചോ എന്ന് അവരോട്. അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, എന്നാണ് അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ സാഹസപ്പെടുകയാണ് എന്ന്. അദ്ദേഹം വിളിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിളിക്കുന്നതിന് മുമ്പ് അള്ളാഹിൻ്റെ അടുക്കലേക്ക് ഞാൻ വേഗത്തിൽ ചെല്ലുകയാണ് എന്നാണ് ആ വൃദ്ധ സ്ത്രീ പറഞ്ഞത്. ബാങ്ക് വിളിയിലൂടെ വിളി കേട്ട് പിന്നെ ഒന്നു ചെയ്ത് പിന്നെ ചെല്ലുന്നതിന് പകരം കാലേ കുട്ടി ഞാൻ അതിനൊരുങ്ങി ചെല്ലുകയാണ് എന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്നാണ് ഞാൻ എത്ര മോശക്കാരനായ ഒരു മനുഷ്യനായിപ്പോയി ഈ വൃദ്ധയുടെ ആ പ്രതികരണത്തിന് മുന്നിൽ എന്നാണ്. അദ്ദേഹം ആത്മവിചാരണം നടത്തുകയാണ്. കാരണം ഈ ഒരു ആലോചനയും ചിന്തയും ഇബ്നുൽ ജൗസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്ര മഹാനായ പണ്ഡിതനാണ്, അദ്ദേഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി വിളിച്ച് എന്താണ് നമ്മളോട് അറിയിക്കുന്നത് പറയുന്നത് എന്നത് പഠിക്കാൻ കേൾക്കാൻ നമുക്കും സാഹസപ്പെടാം എന്നാണ് പഠിതാക്കളോട് ഇവിടെ എനിക്ക് ഉണർത്തുവാനുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല കുതിബ അലൈക്കുമുസ് സിയാം എന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ വിളിക്കപ്പുറം ഒരു ഖൈർ, ആ ഖൈറിനെ കൽപ്പിച്ചുകൊണ്ടുള്ള വിളിയാണ്. കുതിബ, നമുക്ക് ഇത് വന്നു, കുതിബ അലൈക്കുമുൽ ഖിസാസ്, കുതിബ അലൈക്കും ഇദ ഹദറ അഹദകുമുൽ മൗത്ത്. ഇവിടെ കുതിബ അലൈക്കും സിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കുതിബ എന്നത് ഫൂരിദ എന്നർത്ഥത്തിലാണ്. ഫൂരിദ എന്നർത്ഥത്തിലാണ് നിർബന്ധമാക്കപ്പെട്ടു. പല അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളൊരു പദമാണ് കുതിബ, വിധിച്ചു, ഖദ. അതേപോലെ കതബല്ലാഹുല അഗ്ലിബന്ന അന വറുസുലി, അല്ലാഹു വിധിച്ചു ഞാനും എൻ്റെ റസൂലുമാരും അതിജയിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം. ലൻ യുസീബന ഇല്ലാ കതബല്ലാഹുലന, അല്ലാഹു ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചതെന്തോ അതാണ് ഞങ്ങൾക്ക് ഏൽക്കുക എന്ന് പറയില്ലേ, അത് മാത്രമേ ഏൽക്കൂ എന്നർത്ഥത്തിൽ. അവിടെ കതബ വിധിച്ചു എന്നർത്ഥത്തിൽ ഖദ. അതേപോലെ ഉദുഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലത്തി കതബല്ലാഹുലക്കും, അവിടെ ജഅല നിശ്ചയിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ച വിശുദ്ധ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ എന്നർത്ഥത്തിൽ ജഅല. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹു ഈമാനെ നിശ്ചയിച്ചു. ഇതേപോലെ കൽപ്പിച്ചു, കതബിന അലൈഹിം ഫീഹ അന്നൻ നഫ്സ ബിൻ നഫ്സ്, തൗറാത്തിൽ നാം കൽപ്പിച്ചു എന്നർത്ഥത്തിൽ അമറ. ഇങ്ങനെ പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കപ്പെട്ട ഒരു പദമാണ് ഈ കതബ കുതിബ എന്നുള്ളത്. ഇവിടെ ഫുരിദ എന്ന അർത്ഥത്തിൽ, നിർബന്ധമാക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ നമുക്കത് ഈ കഴിഞ്ഞ രണ്ട് വിഷയങ്ങൾ ഖിസാസിൻ്റെയും അതേപോലെ തന്നെ വസീയത്തിൻ്റെയും വിഷയത്തിൽ വന്ന പ്രയോഗമാണ്. അപ്പോൾ കുതിബ എന്ന് പറഞ്ഞാൽ ഫുരിദ, ഫർദാക്കപ്പെട്ടു, അലൈക്കും നിങ്ങളുടെ മേൽ. എന്തിനാണ് ഫർദാക്കപ്പെട്ടത്? അസിയാം, സിയാമിനെയാണ്. ഇവിടെ പിന്നെ ഒരു വിഷയം ഖിസാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുതിബ നിർബന്ധമാക്കപ്പെട്ടു, കതബ എന്നല്ല, നിർബന്ധമാക്കിയതല്ല, നിർബന്ധമാക്കപ്പെട്ടു. കതബ എന്ന് പറഞ്ഞെങ്കിൽ അത് പിന്നെ മാറൂഫായ ക്രിയയാണ്. കുതിബ എന്ന് പറഞ്ഞാൽ മജ്ഹൂൽ, കർത്താവ് പിന്നെ പറയപ്പെടാത്ത ക്രിയയാണ് കുതിബ. ഖിസാസിൻ്റെ വിഷയത്തിൽ പറഞ്ഞു കുതിബ, വസീയത്തിൻ്റെ വിഷയത്തിലും പറഞ്ഞു കുതിബ, നോമ്പിൻ്റെ വിഷയത്തിലും പറഞ്ഞു കുതിബ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരാണ് നിർബന്ധമാക്കിയത്, നിർബന്ധമാക്കപ്പെട്ടു എന്നാണല്ലോ. ആരാണ് നിർബന്ധമാക്കിയത്? നിർബന്ധമാക്കിയ ആളറിയപ്പെട്ട ആളാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വതാലയാണ്. അതുകൊണ്ടാണ് ഫാഇൽ കളയപ്പെട്ടത്, പകരം നായിബ് ഫാഇൽ പറയപ്പെട്ടത്. കതബല്ലാഹു എന്ന് പറയാതെ കുതിബ എന്ന് പറഞ്ഞത്. ആരാണ് നിയാമകൻ, നിർബന്ധമാക്കിയവൻ? അത് അല്ലാഹുവാണ് അറിയപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ കുതിബ എന്ന് പറഞ്ഞു. ഇവിടെ മറ്റൊരു വിഷയം, എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ചിലയിടങ്ങളിൽ കതബ, ചിലയിടങ്ങളിൽ കുതിബ ഇങ്ങനെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ നേരത്തെ ഓതി, കുല്ലൈ യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലന, കതബ അല്ലാഹു എന്നാ പറഞ്ഞത്. അല്ലാഹു ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചു, കതബ. അതേപോലെ ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച, കതബ, അവിടെ കതബ പ്രയോഗിച്ച്. അതേപോലെ ഖതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു തന്നിൽ നിശ്ചയിച്ചു റഹ്മത്തിന്. ഖതബ റബ്ബുക്കും, അവിടെ ഖതബ. അതുപോലെ ഖതബ അല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി, വേറെ ഇങ്ങനെയൊക്കെ ആയത്തുകൾ കാണാം. അല്ലാഹു വിധിച്ചു ഞാനും എൻ്റെ റസൂലുകളും റസൂലുമാരും അത് ജയിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ വേറെ ഈ വചനങ്ങൾ, ഉലായിക കതബ ഫി ഖുലൂബിഹിം അൽ ഈമാൻ, അള്ളാഹു അവരുടെ കൽബുകളിൽ ഈമാനിനെ നിശ്ചയിച്ചു. ഖതബ, അവിടെയൊക്കെ അള്ളാഹു എന്ന കർത്താവ് ഫാഇൽ പറയപ്പെട്ടു. എന്നാൽ ചില വചനങ്ങളിൽ ഇതുപോലെ കുതിബ, കർത്താവായ അള്ളാഹു സുബ്ഹാനഹു വതആല പറയപ്പെടാതെ പ്രയോഗിക്കപ്പെട്ടു കുതിബ. അത് നമുക്കിപ്പോൾ മൂന്ന് വചനങ്ങളിൽ ഇതിൽ തന്നെ വന്നു. കുതിബ അലൈക്കും ഉൽ ഖിസാസ്, കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയ്യ. അവിടെ കുതിബ, ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, ഇവിടെയും കുതിബ. അതെന്തുകൊണ്ട്? ചില മുഫസ്സിറുകൾ, ഇപ്പോൾ ഈ അബു ഹയ്യാൻ, അദ്ദേഹത്തിൻ്റെ അൽ ബഹ്റുൽ മുഹീത്ത് എന്ന തഫ്സീറിലൊക്കെ അതിൻ്റെ ഒരു പൊരുൾ ഉണർത്തിയിട്ടുണ്ട്. വിധിവിലക്കുകൾ ബാധകമായ ദാസനെ സംബന്ധിച്ചിടത്തോളം ക്ലേശകരമായ വിധികളാണ് ഖിസാസ്, അതേപോലെ തന്നെ വസിയ്യത്ത്, അതേപോലെ തന്നെ വ്രതാനുഷ്ഠാനമൊക്കെ അല്പം ശ്രമകരവും ശരീരത്തിന് ക്ലേശകരവുമാണ് ഇത്തരം വിധികൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് ഖിസാസും വസിയ്യത്തും സിയാമുമൊക്കെ വിധിച്ചതെങ്കിലും നേരിട്ട് അള്ളാഹുവിലേക്ക് അതിനെ ചേർക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയല്ല. അത് അള്ളാഹുവിനോടുള്ള ഒരു ആദര സൂചകമായിട്ടുള്ള ഒരു പെരുമാറ്റത്തെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ സൂറത്തു ശുആറായിൽ, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അള്ളാഹു എന്നെ സൃഷ്ടിച്ചു അവനെനിക്ക് വഴിയും മാർഗവും കാണിക്കുന്നു, വല്ലദീ ഹുവ യുത്വയുമുനി വയസ്കീൻ, അവൻ എന്നെ ഭക്ഷിപ്പിക്കുന്നു എന്നെ കുടിപ്പിക്കുന്നു, അതൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്താണ് പറഞ്ഞത്. പിന്നെ വ ഇദാ മരിത്തു ഫഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാൽ അവൻ എനിക്ക് ശിഫ തരുന്നു. ഞാൻ രോഗിയായാൽ അള്ളാഹുവാണ് രോഗം തരുന്നത്, ഭക്ഷിപ്പിക്കുന്നു, കുടിപ്പിക്കുന്നു, ജനിപ്പിക്കുന്നു, മാർഗം കാണിക്കുന്നു, ഒക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. ഫഹുവ യഷ്ഫീൻ, ശിഫിയാക്കുന്നതും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു. പക്ഷേ അവൻ രോഗിയാക്കിയാൽ എന്ന് പറഞ്ഞില്ല. പിന്നെ വൈദാ മരിത്തു, ഞാൻ രോഗിയായാൽ എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള പെരുമാറ്റത്തിൽ, അള്ളാഹുവിലേക്കുള്ള അള്ളാഹുമായിട്ടുള്ള വർത്തനത്തിൽ അതോടുകൂടി ആദരപൂർവമായിരിക്കണം നമ്മളുടെ പെരുമാറ്റങ്ങൾ, പ്രയോഗങ്ങൾ എന്നതാണ് ഇത് ഈ പ്രയോഗം അറിയിക്കുന്നത്. നോക്കൂ, നിങ്ങളിവിടെ അടിമകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിധി അത് ക്ലേശവും ശ്രമകരവും ആകുമ്പോൾ പ്രയോഗങ്ങൾ ഇങ്ങനെയാണ്. അത് നേരിട്ട് അള്ളാഹുവിലേക്ക് ചേർത്തല്ല, കുതിബ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹു നിർബന്ധമാക്കി എന്ന് നേരിട്ട് പറഞ്ഞില്ല. അപ്പോൾ അത് ഇവിടെ പ്രത്യേകം പണ്ഡിതന്മാർ ഉണർത്തിയ ഒരു വിഷയമാണ്, ഈ ഒരു മര്യാദ. അത് നമ്മളിവിടെ മനസ്സിലാക്കണം, എന്നിട്ട് നമ്മുടേത് നമ്മുടെ പ്രയോഗങ്ങളിൽ നമ്മളത് സൂക്ഷിക്കുകയും പുലർത്തുകയും വേണം എന്നുള്ളതാണ് അതിലെ ബോധനം. സൂറത്തുൽ മാഇദയിൽ വഖതബ്ന അലൈഹിം ഫീഹാ അന്ന നഫ്സ ബിൻ നഫ്സ് വൽ ഐന ബിൽ ഐനി വൽ അംഫ ബിൽ അംഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ് എന്ന് പറഞ്ഞ ആയത്തിൽ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വഖതബ്ന അലൈഹിം, അവരുടെ മേൽ ഞാൻ വിധിച്ചു അല്ലെങ്കിൽ ഞാൻ അവരോട് കൽപ്പിച്ചു എന്ന അർത്ഥത്തിൽ ഖതബ്ന പ്രയോഗിച്ചിട്ട് അത് അള്ളാഹുവിലേക്ക് നേരിട്ട് ചേർത്താണ്. കാരണം അവിടെ ആ വിഭാഗം ആളുകളോട് ഖിസാസിൻ്റെ കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറഞ്ഞത്, ഒന്ന് തൗറാത്തിൽ കൂട്ടിമാറ്റൽ നടത്തിയ, അതേപോലെ തന്നെ അതിൽ മറച്ചുവെക്കൽ നടത്തിയ ജൂതരുടെ വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു മുന്നറിയിപ്പും അതേപോലെ തന്നെ ഒരു താക്കീതും, മാത്രമല്ല അവർക്കൊരു ശിക്ഷയെന്നോണം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വചനമാണ് പിന്നെ പ്രസ്തുത വചനം. അതുകൊണ്ടാണ് അവിടെ കത്തബിന എന്ന അള്ളാഹുവിലേക്ക് തന്നെ ചേർത്ത് പിന്നെ ഈ ക്രിയ വന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതൊഴികെയുള്ള വചനങ്ങളിലൊക്കെയും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ദാസന് ആശ്വാസവും അതേപോലെ തന്നെ എളുപ്പവും സന്തോഷവും ഒക്കെ ഉള്ള വിധിയും തീരുമാനമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല കതബ കതബ അല്ലാഹു കതബ റബ്ബുക്കും ഇങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത് ദാസന് ഞെരുക്കവും ക്ലേശവും ഒക്കെ തോന്നുന്ന ഒരു വിധിയാണ് വിഷയമാണെങ്കിൽ അവിടെയാണ് ഇതുപോലെ കുത്തിബ എന്നുള്ള പ്രയോഗം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ അതിൽപ്പെട്ട് വിശദീകരിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് കുത്തിബ അലൈക്കും അസ്സിയാം എന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സിയാം എന്നത് സാമ എന്ന ക്രിയയുടെ ക്രിയാധാതുവാണ്. സാമ യസൂമു സിയാം. അസ്സൗം എന്നും ക്രിയാധാതുണ്ട്. അസ്സൗം ഇല്ല സൗം ഫഇന്നഹുലി ഹദീസിൽ കാണാം അസ്സൗം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം ഇന്നി നദർത്തു ലിർറഹ്മാനി സൗമ. പക്ഷേ അവിടെ സൗം എന്നുള്ളത് പിന്നെ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട വ്രതാചരണമല്ല, അത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മൗനവ്രതാണ്. സാമ എന്ന ക്രിയക്ക് സൗം എന്നും ക്രിയാധാതു വരും, സിയാം എന്നും ക്രിയാധാതു വരും. സിയാം എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി വരാനുള്ള വചനം ഉഹല്ലലക്കും ലൈലത്ത സിയാം അസ്സിയാം. അതേപോലെ സുമ്മ അതിമു സിയാമ എന്ന് വന്ന് മൂന്ന് തവണയും അസ്സിയാം എന്നാണ് പ്രയോഗിച്ചത്. അസ്സവും എന്നും ക്രിയാധാതുണ്ട്. എന്താണ് സിയാം? ഇത് അർത്ഥമാക്കുന്നത് സിയാം അർത്ഥമാക്കുന്നത് പിന്നെ ഇംസാഖ് എന്നുള്ളതാണ്. അൽ ഇംസാഖ് അംസക യുംസിക്കു ഇംസാഖ്. ഇംസാഖ് എന്ന് പറഞ്ഞെങ്കിൽ പിടിച്ചു വെക്കുക, പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നി നദർത്തു ലിർറഹ്മാനി സൗമ അർറഹ്മാനായ അള്ളാഹുവിന് ഞാൻ സൗമിനെ നേർച്ചയാക്കിയതാണ്. സൗമ എന്ന് പറഞ്ഞാൽ അവിടെ സുക്കൂത്തം ഫിൽ കലാം മൗനവ്രതം, സംസാരം പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞെങ്കിൽ മൗനാചരിക്കുക. സാമത്ത് റീഹ് എന്ന് പറയും അറബിയിൽ. സാമത്തി റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്. സിയാം എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചു വീശാതെ ഉള്ള അവസ്ഥ. ഒരു കവിതയിൽ കാണാം, ജാഹിലി കവി നാബിഖത്ത് ദുബിയാനി പറയാണ് ഖൈലുൻ സിയാമുൻ വഖൈലുൻ ഗൈറു സാഇമത്തിൻ തഹ്തൽ അജാജി വ ഉഖ്ര തഅലുഖുല്ലു ജുമാഇന്. ഖൈറുൻ ഖൈലുൻ സിയാമുൻ ചില
2: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാ. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം, പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിലിനി തൻസീൽ. സൂറ അൽ ഫുർഖാൻ മുതൽ സൂറ അഷ്ഷുഅറ വരെ പാരായണം അഷ്ഷേഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

മാ തസ്തതീഊന സർഫൻ വലാ നസ്റ വമൻ യദ്ലിം മിൻകും നുദിഖു അദാബൻ കബീറാ.

تفصيلا ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا

نفورا وإذا رأوك إن يتخذونك إلا هزوا أهذا الذي بعث الله رسولا

نهارا نشورا وهو الذي أرسل الرياح بشرا بين يدي رحمته

وألحقني بالصالحين واجعل لي لسان صدق في الآخرين.

വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം.

0: ജസാക്കല്ലാ ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൽ ഫുർഖാൻ മുതൽ സൂറ ഷുഅറ വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
1: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷര മികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക, നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 94. വലാ തത്തഖിദു, നിങ്ങൾ ആക്കരുത്, അയ്മാനക്കും നിങ്ങളുടെ സത്യങ്ങളെ, ദഖലൻ, കടന്നുകൂടുന്നത്, ചതി, വഞ്ചന, ബൈനക്കും നിങ്ങൾക്കിടയിൽ, ഫതസില്ല, എന്നാൽ ഇടറിപ്പോകും, വഴുതിപ്പോകും, ഖദമുൻ, വല്ല പാദവും കാലും, ബഅദ സുബൂതിഹ, അത് ഉറച്ച ശേഷം, സ്ഥിരപ്പെട്ട ശേഷം, വതദൂഖു, നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും, അനുഭവിക്കുകയും ചെയ്യും, അസ്സൂഅ, തിന്മയെ, മോശമായത്, കഷ്ടത, ബിമ സദത്തും, നിങ്ങൾ തട്ടിത്തിരിഞ്ഞതുകൊണ്ട്, തിരിച്ചുവിട്ടതു നിമിത്തം, അൻസബീലി, മാർഗത്തിൽ നിന്ന്, മാർഗം വിട്ട്, അല്ലാഹി, അല്ലാഹുവിൻ്റെ, വലക്കും നിങ്ങൾക്കുണ്ട് ദാനും, അദാബുൻ, ശിക്ഷ, അലീം, വമ്പിച്ചതായ.

0: നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ കടന്നുകൂടുന്ന ഒരു ചതിമാർഗമാക്കി തീർക്കരുത്. അപ്പോൾ അതു നിമിത്തം വല്ല പാദവും അതുറച്ചതിന്റെ ശേഷം ഇടറിപ്പോയേക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തട്ടിത്തിരിഞ്ഞ അഥവാ തട്ടിത്തിരിച്ചതുമൂലം നിങ്ങൾ തിന്മ അനുഭവിക്കുകയും ചെയ്തേക്കും. നിങ്ങൾക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ടായിരിക്കും.
1: വചനം 95. വലാ തഷ്തറു, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ബി അഹ്ദില്ലാഹി, അള്ളാഹുവിന്റെ വക കരാറിന്, ഉടമ്പടിക്കു പകരം. സമനൻ, വില, ക്രയം. ഖലീലൻ, കുറഞ്ഞ, അല്പമായ. ഇന്നമ, നിശ്ചയമായും യാതൊന്ന്. ഇൻദല്ലാഹി, അല്ലാഹുവിങ്കലുള്ള. ഹുവ ഖൈറുൻ, അതു തന്നെ ഉത്തമം. ലക്കും, നിങ്ങൾക്ക്. ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ. തഅലമൂൻ, നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ. നിങ്ങൾ അറിയുന്നുവെങ്കിൽ.

0: അള്ളാഹുവിന്റെ വക കരാറിന് നിങ്ങൾ അല്പമായ വില വാങ്ങുകയും ചെയ്യരുത്. നിശ്ചയമായും അള്ളാഹുവിങ്കിലുള്ളത് തന്നെയാണ് നിങ്ങൾക്കുത്തമം, നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ.
1: വചനം 96. മാ ഇൻദകും, നിങ്ങളുടെ പക്കൽ ഉള്ളത്, അടുക്കൽ ഉള്ളത്. യംഫദു, തീർന്നു പോകും, കഴിഞ്ഞു പോകും. വമാ ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ ഉള്ളതാകട്ടെ. ബാഖിൻ, ശേഷിക്കുന്നതാണ്. വലനജിയന്ന, തീർച്ചയായും നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അല്ലദീന സബറു, ക്ഷമിച്ചവർക്ക്. അജ്റഹും, അവരുടെ കൂലി, പ്രതിഫലം. ബി അഹ്സനി, നല്ലത് അനുസരിച്ച്, അധികം നല്ലത് അനുസരിച്ച്. മാ കാനു, അവരായിരുന്നതിൽ. യഅമലൂൻ, അവർ പ്രവർത്തിക്കും.

0: أجرهم بأحسن ما كانوا يعملون.
1: നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകുന്നതാണ്, അല്ലാഹുവിങ്കിലുള്ളതാകട്ടെ ശേഷിക്കുന്നതുമാകുന്നു. ക്ഷമിച്ചവർക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം തീർച്ചയായും നാം നൽകുക തന്നെ ചെയ്യും.
2: സത്യപ്രതിജ്ഞകളും കരാറുകളും ലംഘിക്കുന്നതിനെപ്പറ്റി മുമ്പ് പലതും പ്രസ്താവിച്ചു. അതിനെപ്പറ്റി ശക്തിയായ ഭാഷയിൽ വീണ്ടും ചില കാര്യങ്ങൾ അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. വിഷയത്തിന്റെ ഗൗരവമാണിത് കുറിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ നിരോധത്തിലും ആക്ഷേപത്തിലും എല്ലാത്തരം ശപഥങ്ങളും ലംഘനവും ഉൾപ്പെടുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തപ്പെട്ട പ്രതിജ്ഞകളെ ലംഘിക്കുന്നത് സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പ്രധാനമായും പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്രേ പല ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഈ വചനങ്ങളിൽ കാണുന്ന ചില താക്കീതുകളുടെ സ്വരം നോക്കുമ്പോഴും അതാണ് മനസ്സിലാകുന്നത്. ശപഥങ്ങളും കരാറുകളും ലംഘിക്കുന്നത് ചതിയും ഉഴപ്പം സൃഷ്ടിക്കലുമാണെന്നുള്ളതിന് പുറമെ, ഒന്ന്, അത് ഇസ്ലാമിന്റെ നേരായ മാർഗത്തിൽ കാലുറച്ചു നിന്ന ശേഷം അതിൽ നിന്നുള്ള വ്യതിയാനമാണെന്നും, രണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞു പോകുവാനും മറ്റുള്ളവരെ തെറ്റിത്തിരിക്കുവാനും അത് കാരണമാകുന്നതിനാൽ അതിന്റെ കടുത്ത ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും കൂടി ഈ വചനങ്ങളിൽ താക്കീത് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ഉടമ്പടികളെ ലംഘിക്കുന്നതിന്റെ അർത്ഥം ഐഹികമായ കാര്യലാഭങ്ങൾക്ക് അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുക എന്നാണല്ലോ. ലംഘനം നിമിത്തം ഇഹത്തിൽ എന്തുതന്നെ നേട്ടം ലഭിച്ചാലും അത് കേവലം തുച്ഛവും നിസ്സാരവുമായിരിക്കും. നേരെ മറിച്ച് പാലനം നിമിത്തം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന നേട്ടങ്ങളാകട്ടെ വമ്പിച്ചതും നിലനിൽക്കുന്നതുമാകുന്നു. സത്യപ്രതിജ്ഞകൾ ശരിക്കു പാലിക്കുവാൻ കുറെയൊക്കെ ക്ഷമയും സഹനവും ആവശ്യമായി വന്നേക്കാം. എന്നാൽ അതിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്നൊക്കെയാണ് പിന്നീട് പ്രസ്താവിച്ചതിന്റെ സാരം.
3: വചനം 97. മനഅമില, ആർ പ്രവർത്തിച്ചുവോ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, സാലിഹൻ, നല്ലതിനെ, സൽക്കർമ്മം, മിൻ ദക്കരിൻ, ആണിൽ നിന്ന്, ആണാവട്ടെ, ഔ ഉൻസ, അല്ലെങ്കിൽ പെണ്ണിൽ നിന്ന്, പെണ്ണാവട്ടെ, വഹുവ, അവൻ, താൻ, അയാൾ ആകട്ടെ, മുഅ്മിനുൻ, സത്യവിശ്വാസിയാണ്, ഫലനുഹിയന്നഹു, എന്നാൽ തീർച്ചയായും നാം അവനെ ജീവിപ്പിക്കും, ഹയാതൻ, ഒരു ജീവിതം, തയ്യിബത്തൻ, നല്ലതായ, വിശിഷ്ടമായ, പരിശുദ്ധമായ, വലനജിസിയന്നഹും, തീർച്ചയായും അവർക്കു നാം പ്രതിഫലം നൽകുകയും ചെയ്യും, അജ്റഹും, അവരുടെ പ്രതിഫലം, ബി അഹ്സനിമ, യാതൊന്നിൽ വെച്ചു നല്ലതനുസരിച്ച്, കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന,
0: മൻ അമില.

0: لهم أجرهم بأحسن ما كانوا يعملون.
1: ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും താൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നാം നല്ല വിശിഷ്ടമായ ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും.
2: സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതിൽ പുരുഷനും സ്ത്രീയുമെന്ന വ്യത്യാസമില്ല. പക്ഷേ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിരിക്കുകയുള്ളൂ. സത്യവിശ്വാസികളല്ലാത്തവരുടെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഇഹത്തിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുത്തു തീർക്കുന്നു. ഈ യാഥാർത്ഥ്യം ഖുർആനിൽ വേറെ സ്ഥലത്തും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. സത്യവിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇഹത്തിൽ നല്ല വിശിഷ്ടമായ ജീവിതം നൽകാമെന്നും പരലോകത്ത് വെച്ച് അവർ ചെയ്തിരുന്ന ഏറ്റവും നല്ല കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം കൂടി നൽകപ്പെടുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അനുവദനീയവും ഉത്തമവുമായ ഉപജീവന മാർഗം ലഭിക്കുക, ഉള്ളതിൽ സംതൃപ്തിയുണ്ടാകുക, അന്യരെ ആശ്രയിക്കേണ്ടി വരാതിരിക്കുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുക, മോക്ഷം സിദ്ധിക്കുക, സൽക്കാര്യങ്ങൾ ചെയ്യുന്നതിൽ താൽപ്പര്യമുണ്ടായിരിക്കുക എന്നിങ്ങനെ ഹയാത്തുൻ ത്വയ്യിബ അഥവാ നല്ല ജീവിതം എന്ന വാക്കിന് പലരും പല പ്രകാരത്തിൽ വിവക്ഷ നൽകി കാണാം. ഇങ്ങനെയുള്ള ചില റിവായത്തുകൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്ന വാക്കാണ് ഹയാത്തുൻ ത്വയ്യിബ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അനന്തരം ഇതിനു തെളിവായി താഴെ കാണുന്ന ഹദീസുകളും അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. അഹ്മദ്, മുസ്ലിം, തിർമദി, നസായി, റഹ്മത്തുള്ളാഹി അലൈഹിം എന്നിവർ പല മാർഗങ്ങളിൽ കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മുസ്ലിമായി തീരുകയും അത്യാവശ്യത്തിനുള്ള ഉപജീവന മാർഗം നൽകപ്പെടുകയും അള്ളാഹു അവനെ താൻ നൽകിയിട്ടുള്ളതിൽ സംതൃപ്തനാക്കുകയും ചെയ്തവൻ തീർച്ചയായും വിജയം പ്രാപിച്ചിരിക്കുന്നു. അഹ്മദും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ച വേറൊരു നബിവചനത്തിന്റെ സാരം ഇപ്രകാരമാകുന്നു: ഒരു നന്മയിലും സത്യവിശ്വാസിയോട് അള്ളാഹു അനീതി ചെയ്യുകയില്ല അഥവാ അവന് കുറവ് വരുത്തുകയില്ല. ഇഹത്തിൽ അതിനു പകരം അവന് കൊടുക്കപ്പെടും. അതിന്റെ പേരിൽ അവന് പരലോകത്ത് വെച്ചും പ്രതിഫലം നൽകപ്പെടുന്നതാണ്. എന്നാൽ അവിശ്വാസിയാകട്ടെ, അവന്റെ നന്മകൾക്ക് പ്രതിഫലമായി അവൻ ഇഹത്തിൽ വെച്ച് ആഹാരം നൽകപ്പെടും. അങ്ങനെ അവൻ പരലോകത്ത് എത്തിച്ചേർന്നാൽ അവന് പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയും ഉണ്ടായിരിക്കയില്ല. പലരും ധരിക്കാറുള്ളതുപോലെ കുറെ സമ്പത്തും ഭൗതിക നേട്ടങ്ങളും കൈവരിക്കുകയെന്നല്ല നല്ല ജീവിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സമ്പത്തും സുഖാഡംബര മാർഗങ്ങളും എത്ര തന്നെ ഉണ്ടായിരുന്നാലും ശരി, മനസമാധാനവും സംതൃപ്തിയും ഇല്ലാത്ത പക്ഷം ആ ജീവിതം ദുഷ്കരവും കുടുസായതും തന്നെ. ഒരു ഹദീസിൽ ഈ യാഥാർത്ഥ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാട്ടുന്നത്. ധനം എന്നത് വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടല്ല ഉണ്ടാകുന്നത്, മനസ്സിന്റെ ധന്യതയാണ് ധനം. ബുഖാരി, മുസ്ലിം. പരിഷ്കൃതങ്ങളെന്നും സമ്പന്നങ്ങളെന്നും ഘോഷിക്കപ്പെടുന്ന ചില രാജ്യങ്ങളിലെ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും അവരുടെ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ആത്മഹത്യ പോലുള്ള കടും കൈകൾക്ക് മുതിരുന്നത് ഇക്കാലത്ത് ഒരു നിത്യ സംഭവമായിരിക്കുകയാണല്ലോ. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത നിലവാരം ഉയർന്നതാവട്ടെ താണതാവട്ടെ, അവൻ സന്തുഷ്ടനും അള്ളാഹു തനിക്കു നൽകിയതിൽ സംതൃപ്തനുമായിരിക്കും. അഹങ്കാരമോ അതിമോഹമോ അസമാധാനമോ

സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവിന്റെ വാക്കുകൾ മനഃപ്പാഠമാക്കുക എന്നത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണല്ലേ.
1: തീർച്ചയായും വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ മനഃപ്പാഠമായി പഠിക്കാൻ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
0: ഇൻഷാ അല്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 25-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ബഹുമാനനായ ജഅഫർ സലഫി ക്ലാസ് എടുക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 25-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم ورد الله الذين كفروا بغيظهم لم ينالوا خيرا وكفى الله المؤمنين القتال وكان الله قويا عزيزا വറദ്ദല്ലാഹുല്ലദീന കഫറു ബിഗൈളിഹിം വറദ്ദല്ലാഹുല്ലദീന കഫറു ബിഗൈളിഹിം

0: ورد الله الذين كفروا بغيظهم لم ينالوا خيرا وكفى الله المؤمنين القتال وكان الله قويا عزيزا.
1: الله نمره പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ആമീൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഹിഫ്ളുൽ ഖുർആനാണ് നാം കേട്ടത്.
3: അതെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് ആണല്ലോ ഇപ്പോൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്.
2: അഹ്സാബിന്റെ 25 വചനങ്ങൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നാം പൂർത്തിയാക്കി.
3: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫിയാണ്.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 395 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: യഅമലൂൻ.
1: ബാരക്കല്ലാഹു ഫീകും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 395-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഓത്തിൽ വന്നു പോകുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. 28 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. 29-ാമത്തെ ആയത്ത് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം.

വഖുലിൽ ഹഖു മിൻ റബ്ബിക്കും, വഖുലിൽ ഹഖു മിൻ റബ്ബിക്കും. ഇവിടെ വഖുലിൽ ഹഖു എന്നതിലെ ഖാഫ് രണ്ട് സ്ഥലങ്ങളിലെയും ഖാഫ് ശ്രദ്ധിക്കണം. അതോടൊപ്പം സാധാരണ ഓതി പോകുമ്പോൾ വഖുലിൽ ഹഖു എന്നുള്ളത് വഖുലിൽ ഹഖു വഖുലിൽ ഹഖു, ഹ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വഖുലിൽ ഹഖു വഖുലിൽ ഹഖു എന്ന് പറയുമ്പോൾ വഖുലിൽ ഹഖു എന്നാണ്. മിൻ റബ്ബിക്കും ഇദ്ഗാം ബിലാ ഗുന്ന, നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. മിർ റബ്ബിക്കും മിർ റബ്ബിക്കും എന്നാണ്, നൂനിന്റെ ശബ്ദം കേൾക്കാത്ത രൂപത്തിൽ വായിക്കണം. മിർ റബ്ബിക്കും വഖുലിൽ ഹഖു മിർ റബ്ബിക്കും فمن فمن شاء سكون لنون الشاشم شين يخفى بغنة شاء مد متصل نالا انجا حركتين تولي مائت نربان دا مائت نيتنا فليؤمن ولا يبدأ يؤمن و نون ساكين كشاشم واو هذا بولتنا ومن شاء فليكفر يبدأ كي സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നാൽ ഇത് ഗം നാഖിസ്. അതുപോലെ വമൻ ഷാ സുക്കൂനുള്ള നൂനിന് ശേഷം ഷീന് ഇഖ്ഫാഉം ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ ഷാ മദ് മുത്തസിൽ മുൻപ് പറഞ്ഞു. ഫല്യഖ്ഫുർ ഫല്യഖ്ഫുർ കാഫിനെ ഖൽഖല ചെയ്യരുത്. ഒന്നുകൂടെ പറയാം, ഫമൻ ഷാ ഫൽയുമിഉ വമൻ ഷാ ഫല്യഖ്ഫുർ, ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം ഖിറാഅത്ത്. ഇന്ന അഅ്തദിന ലിദ്ദാലിമീന നാറ, ഇവിടെ അഅ്തദിന എന്നതിലെ ഐൻ ഇന്ന അഅ്തദിന എന്നാവുമ്പോൾ മാറുന്നു. ലിദ്ദാലിമീന സാധാരണ മാറിപ്പോകുന്ന ഒരു അക്ഷരമാണ് ദാദ്. ലിദ്ദാലിമീന ലിദ്ദാലിമീന എന്നായിരിക്കും നമ്മളൊക്കെ ഓതുന്നത്, തെറ്റാണത്. ലിദ്ദാലിമീന അല്ല, ലിദ്ദാലിമീന. നാറൻ അഹാത ബിഹിം, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. നാറൻ അഹാത അല്ല, നാറൻ അഹാത, നാറൻ നാറൻ അഹാത. തൻവീന് ശേഷം ഹംസ വന്നാൽ ഹംസ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നാറൻ അഹാത ബിഹിം, അഹാത ബിഹിം സുറാദിഖുഹ സുറാദിഖുഹ, അവിടെ സുറാദിഖുഹ എന്ന് ഓതി ഖാഫിന്റെ മഖ്റജ് മാറരുത്, കാഫാവും. وَإِنْ يَسْتَغِيثُوا يُغَاثُوا وَإِنْ يَسْتَغِيثُوا نون ساكنك شاشم ياء إدغام ناقص وَإِنْ يَسْتَغِيثُوا أبدا يستغيثوا إن دل غينم ثاؤم هذا بولي يغاثوا أبدا يم غينم ثاؤم إي رند أكشر ماروان ساد دي وند يستغيثوا يغاثوا إي روبة تلو درد يستغيثوا يغاثوا بماء മദ് മുത്തസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ബിമഇൻ കൽ മുഹ്ലിയശ്വിൽ വുജൂഹ്, ഇവിടെ ബിമഇൻ കൽ തൻവീന് ശേഷം കാഫ്, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന ബിമഇൻ കൽ മുഹ്ലി കൽ മുഹ്ലി, ഹാഇനെ കൽക്കല ചെയ്യരുത്. കൽ മുഹ്ലി അല്ല, കൽ മുഹ്ലി. യശ്വിൽ വുജൂഹ് യശ്വിൽ വുജൂഹ്, ഹാഇനെ അവിടെ സുക്കൂൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യുന്നത്. മദ്യ ആയുർദുൽ സുക്കൂൻ പോലെയാണ് വഖഫ് ചെയ്യുകയാണെങ്കിൽ നീട്ടേണ്ടത്. വുജൂഹ് ബിസ ഷറാബു ബിസ, കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ബിസ ഷറാബു അല്ല, ബിസ ഷറാബു അല്ല, ബിസ ഷറാബു ബിസ. ഹംസയെ കലകല ചെയ്യാനും പാടില്ല, തസ്ഹീൽ ചെയ്യാനും പാടില്ല. ബിസ ബിസ ഷറാബു, ഈ ബിസ ഷറാബു അവിടെ തസ്ഹീൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമ്മുടെ ഖിറാഅത്തിലാണ്. ഇമാം ഹഫ്സിന്റെ ഖിറാഅത്ത് പ്രകാരം എന്താക്കണം? ബിസ ബിസ ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അവിടെ ബിസ എന്നല്ല. ബിസ ഷറാബു വസഅത് മദ് മുത്തസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ. വസഅത് മുർത്തഫഖ, തഇനെ ഖൽഖല ചെയ്യരുത്. വസഅത് അല്ല, വസഅത് മുർത്തഫഖ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം.

0: സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ ആയത്താണ് കേട്ട് മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
5: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: أعوذ بالله من الشيطان الرجيم.
2: أفمن

0: عذاب الآخرة أشق ولعذاب الآخرة أشق وما لهم من الله من واق.
1: ജസാക്കും അല്ലാഹു ഖൈറൻ. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ശുദ്ധ ഖുർആനിലെ അധ്യായം 13 സൂറ റഅദ് 19 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ സുപ്രസിദ്ധ ഖാരിഗുകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ ആറാഫ് 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്റൂദ്.

0: عبادته ويسبحونه وله يسجدون.
1: മാഷാല്ലാ, ജസാക്കും അല്ലാഹു ഖൈറാ. പ്രിയ ശ്രോതാക്കൾ, കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തുൽ ആറാഫിൽ നിന്നും 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അബ്ദുള്ള അൽ മത്റൂദ്.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള അവർ താരതമ്യമാണ്. മാഷാല്ലാഹ്,
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും

0: നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫ് 16 മുതൽ 20 വരെ വചനങ്ങളുടെ അർത്ഥവും ആശയവും പഠിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
1: വചനം 16. വജാഉ, അവർ വരുകയും ചെയ്തു. അബാഹും, അവരുടെ പിതാവിങ്കൽ. ഇശാഅൻ, വൈകുന്നേരം. യബുക്കൂന, അവർ കരഞ്ഞുകൊണ്ട്.

0: അവർ വൈകുന്നേരം സന്ധ്യമയങ്ങുമ്പോൾ അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞും കൊണ്ടുവരികയും ചെയ്തു.
1: വചനം 17. കാലു, അവർ പറഞ്ഞു, യാ അബാനാ, ഞങ്ങളുടെ ബാപ്പ അഥവാ ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബുനാ, ഞങ്ങൾ പോയി, നസ്തബിഖു, മുന്നിൽ കടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അഥവാ മത്സരിച്ചുകൊണ്ട്, വതറക്നാ, ഞങ്ങൾ വിടുകയും ചെയ്തു, യൂസുഫ, യൂസുഫിനെ, ഇന്ദ മതഇന, ഞങ്ങളുടെ സാമാനത്തിൻ്റെ അടുക്കൽ അഥവാ ഞങ്ങളുടെ വിഭവങ്ങളുടെ അടുക്കൽ, ഫഅകലഹു, അപ്പോൾ അവനെ തിന്നു, അദ്ദിബു, ചെന്നായ, വമാ അന്ത, നിങ്ങളല്ല താനും, ബിമുഅ്മിനിൻ, വിശ്വസിക്കുന്നവൻ, ലനാ, ഞങ്ങളെ, വലൗകുന്ന, ഞങ്ങളായിരുന്നാലും, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: أعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين.
1: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ മത്സരിച്ചോടിക്കൊണ്ടുപോയി യൂസുഫിനെ ഞങ്ങളുടെ സാമാനത്തിങ്കൽ ഞങ്ങൾ വിട്ടേക്കുകയും ചെയ്തു. അങ്ങനെ അവനെ ചെന്നായ പിടിച്ചു തിന്നുകളഞ്ഞു. ഞങ്ങൾ സത്യം പറയുന്നവരായിരുന്നാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നവനല്ലതാനും. അഥവാ എന്തു ചെയ്യാനാണ്?
2: വചനം 18. വജാഊ, അവർ വരികയും ചെയ്തു. അലാ ഖമീസിഹി, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിന്മേൽ. ബിദമിൻ, ഒരു രക്തവും കൊണ്ട്. കദിബിൻ, വ്യാജമായ. ഖാല, അദ്ദേഹം പറഞ്ഞു. ബൽ, പക്ഷേ. സവ്വലത്ത്, ഭംഗിയാക്കി തന്നിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. അംഫുസുക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾ അഥവാ മനസ്സുകൾ. അമ്രൻ, ഒരു കാര്യം.

0: അവർ അദ്ദേഹത്തിന്റെ അഥവാ യൂസുഫിന്റെ കുപ്പായത്തിന്മേൽ ഒരു കള്ളച്ചോര കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അഥവാ പിതാവ് പറഞ്ഞു, അതൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തന്നിരിക്കുന്നു, അഥവാ അത് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇനി ഭംഗിയായ ക്ഷമ, അതേ മാർഗമുള്ളൂ. നിങ്ങൾ ഈ വിവരിക്കുന്നതിനെപ്പറ്റി സഹായം അപേക്ഷിക്കപ്പെടുന്നവൻ അല്ലാഹുവത്രേ.
1: തങ്ങൾക്ക് പിന്നീട് പറയുവാനുള്ള ഒഴികഴിവ് പിതാവിന്റെ വാക്കിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്നതിനെ അവർ തികച്ചും ഉപയോഗപ്പെടുത്തി. എല്ലാവരും കൂടി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട ശേഷം വൈകുന്നേരം ഇരുട്ടുമൂടാൻ പോകുന്ന സമയത്ത് പിതാവിന്റെ അടുക്കൽ അവർ തിരിച്ചെത്തി. കരച്ചിലും പറച്ചിലുമായി, ഞങ്ങൾ അമ്പെയ്തും മറ്റും മരുഭൂമിയിൽ ഓടി നടന്നു, അവനിൽ നിന്നും അകന്നുപോയി. അവൻ ചെറുപ്പമായതുകൊണ്ട് അവന് ഞങ്ങളെപ്പോലെ ഓടാനും ചാടാനും കഴിവില്ലല്ലോ എന്ന് വെച്ച് ഞങ്ങളുടെ ഭക്ഷണ വസ്ത്രാദി സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നു നോക്കുമ്പോൾ അവനെ ചെന്നായ് പിടിച്ചു കഴിഞ്ഞു.

0: ഇരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. മുമ്പേ അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഈ സത്യവും വിശ്വാസ്യമാകുകയില്ല. എന്തു ചെയ്യും? ഇതാ നോക്കൂ, അവന്റെ രക്തം പുരണ്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുപ്പായം പിതാവിന്റെ മുമ്പിൽ തെളിവിന് സമർപ്പിച്ചു. ചെന്നായ പിടിച്ചപ്പോൾ യൂസുഫിൽ നിന്നൊഴുകിയ രക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഏതോ ഒരു കള്ളരക്തം അതിന്മേൽ അവർ പുരട്ടിക്കൊണ്ടും വന്നിരുന്നു. പക്ഷേ പലരും പറഞ്ഞു കാണുന്നതുപോലെ ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായം മാന്തിക്കീറാതിരിക്കുകയില്ലെന്ന വസ്തുത അവരുടെ ധാരണയിൽപ്പെട്ടില്ല. ചോര പുരണ്ടതല്ലാതെ കുപ്പായത്തിന് കീറലൊന്നും പറ്റിയിരുന്നില്ല. അവർ പറഞ്ഞതെല്ലാം വ്യാജമാണെന്നും എന്തോ ഒരപകടം അവർ യൂസുഫിനെ കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും യഹൂബ് നബി അലൈഹിസ്സലാമക്ക് ബോധ്യമായി. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മറഞ്ഞ കാര്യം ആർക്കും അറിയുകയില്ലല്ലോ. 83 വചനത്തിൽ കാണുന്നതുപോലെ ഒരിക്കൽ യഥാർത്ഥം പുലരുമെന്നും യൂസുഫിന് നല്ലൊരു ഭാവി അള്ളാഹു നൽകുമെന്നുമുള്ള സൽപ്രതീക്ഷ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. സംഭവിച്ചതെന്താണെന്ന് അറിയാതിരിക്കെ ഇനി ഭംഗിയായി ക്ഷമിക്കുകയും അസ്വാസ്ഥ്യവും പൊറുതികടും കാണിക്കാതെ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടുകയുമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് അദ്ദേഹം സമാധാനിച്ചു. കിണറ്റിലിട്ട ശേഷമുണ്ടായ കഥ അള്ളാഹു വിവരിക്കുന്നു.
1: 19. വജാഅത്ത്, വന്നു, സയ്യാറത്തുൻ, ഒരു യാത്രാസംഘം, അർസലു, എന്നിട്ടവർ അയച്ചു, വാരിദഹും, അവരുടെ വെള്ളത്തിനു പോകുന്നവനെ, ഫഅദില, എന്നിട്ടവൻ താഴ്ത്തി, ദൽവഹു, അവൻ്റെ തൊട്ടി, കാല, അവൻ പറഞ്ഞു, യാ ബുഷ്റ, സന്തോഷമേ, ഹാദാ ഗുലാം, ഇതാ ഒരു ബാലൻ, ഫഅസറൂഹു, അവർ അദ്ദേഹത്തെ രഹസ്യമാക്കി അഥവാ സ്വകാര്യമാക്കി വെക്കുകയും ചെയ്തു, ബിദാഅത്തൻ, ഒരു ചരക്കായി, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലീമുൻ, അറിയുന്നവനാണ്, ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.

0: ഒരു യാത്രാസംഘം വന്നു. എന്നിട്ട് അവരുടെ വെള്ളം കോരിയെ അവർ വെള്ളത്തിനു അയച്ചു. അവൻ അവന്റെ തൊട്ടി കിണറ്റിൽ ഇറക്കി. അവൻ പറഞ്ഞു, സന്തോഷമേ, ഇതാ ഒരു ബാലൻ. അവർ അദ്ദേഹത്തെ എടുത്ത് ഒരു കച്ചവടച്ചരക്കായി ഒളിച്ചുവെക്കുകയും ചെയ്തു. അല്ലാഹുവാകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനുമാണ്.
1: വചനം 20. വശറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു. ബിസമനിൻ, ഒരു വിലക്ക്. ബഹ്സിൻ, നിസാരമായ. ദറാഹിമ, അതായത് ദിർഹമുകൾക്ക് അഥവാ വെള്ളി നാണയങ്ങൾക്ക്. മഅദൂദത്തിൻ, എണ്ണിക്കണക്കാക്കപ്പെട്ട. വകാനൂ, അവരായിരുന്നു താനും. ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. മിനസ്സാഹിദീൻ, താൽപര്യമില്ലാത്തവരിൽപ്പെട്ടവർ.

0: വിലക്ക് എണ്ണിക്കണക്കാക്കപ്പെട്ട അഥവാ അല്പമായ വെള്ളിപ്പണത്തിന് വിൽക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താൽപര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും.
1: ആ വഴിക്ക് വന്ന യാത്രാസംഘം അവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആളെ വെള്ളത്തിനയച്ചു. അവൻ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ വെള്ളത്തോട്ട് കിണറ്റിലിറക്കി. യൂസുഫ് നബി അലൈഹിസലാം അതിന്മേൽ പിടികൂടി. അതുകണ്ട് വെള്ളക്കാരന് അത്ഭുതവും സന്തോഷവുമായി. ഹാ സന്തോഷം, ഇതാ ഒരു പയ്യൻ എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടയക്കാതെ ഒരു കച്ചവടച്ചരക്കാക്കി അഥവാ അടിമയാക്കി ഒളിച്ചുവെക്കുകയാണ് അവർ ചെയ്തത്. പിന്നീട് വളരെ തുച്ഛം വിലക്ക് വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിറ്റവർക്ക് അദ്ദേഹത്തിൽ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തുച്ഛം വിലക്ക് വിറ്റത്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞും കണ്ടും കൊണ്ടു തന്നെയാണ് നടന്നത്. അതിലൊക്കെ അവൻ ചില യുക്തികളും പരിപാടികളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പറഞ്ഞതിൻ്റെ സാരം. ദിർഹം അഥവാ വെള്ളിപ്പണം 40 വരെ എണ്ണം കൊണ്ടും 40 മുതൽ തൂക്കം കൊണ്ടുമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അല്പം ദിർഹമുകൾ എന്ന അർത്ഥത്തിൽ മഅദൂദ എണ്ണിക്കണക്കാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് 40 താഴെയുള്ള വെള്ളിപ്പണത്തിനാണ് അദ്ദേഹത്തെ വിറ്റതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. 20 12 പറയപ്പെട്ടിട്ടുണ്ട്. സംഖ്യ കൃത്യമായി അറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അസറൂഹു വിലാ, അദ്ദേഹത്തെ അവർ ഒരു ചരക്കായി ഒളിച്ചുവെച്ചു എന്നും, ഷറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു എന്നുമുള്ള ക്രിയയുടെ കർത്താക്കൾ അഥവാ ഒളിച്ചുവെച്ചതും വിൽപ്പന നടത്തിയതും ആരാണെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് രണ്ടും കച്ചവട സംഘമാണെന്നും അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരാണെന്നും. ഒന്നാമത്തെ അഭിപ്രായമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു കാണുന്നത്. സന്ദർഭത്തോടും ആയത്തിലെ വാചകത്തോടും യോജിച്ചതും അതത്രേ. ഇതനുസരിച്ച് അതിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരിക്കും. കച്ചവട സംഘം കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കണ്ടെടുത്ത ഉടനെ അദ്ദേഹത്തെ വിട്ടയക്കുകയോ അദ്ദേഹത്തെപ്പറ്റി ഒരന്വേഷണം നടത്തുകയോ ചെയ്യാതെ ഒരടിമച്ചരക്കാക്കി ഒളിച്ചുവെച്ചു. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുകയായിരുന്ന അവർ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തുച്ഛം വിലക്ക് വിറ്റു. വലിയ ഒരു സംഖ്യയ്ക്ക് വിൽക്കണമെന്നുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കച്ചവട സംഘം കിണറ്റിൽ നിന്നെടുത്ത ഉടനെ ആരും അറിയാതെ ഒളിച്ചുകൊണ്ടുപോയതായിരുന്നാലും സഹോദരന്മാരിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുപോയതായിരുന്നാലും രണ്ടായാലും ശരി, അവസാനം അവർ അദ്ദേഹത്തെ ഈജിപ്തിൽ കൊണ്ടുചെന്നു വിൽക്കുക തന്നെ ചെയ്തു.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇപ്പോൾ നാം കേട്ടത് 12 സൂറത്ത് യൂസുഫിലെ 16 മുതൽ 20 വരെ വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഹർമേൻ ലൈവ്. ഇരു ഹർമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങൾ. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
4: അൽഹംദുലില്ലാ.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിൽ മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ റഅദിലെ 26 മുതൽ 43 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

العالمين. واقترب الوعد.

يوم نطوي السماء كطي السجل للكتب،

0: ബാരക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അംബിയായിലെ 97 മുതൽ 107 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള ഐജാൻ.
1: പീസ് റേഡിയോ പുലരിവെട്ടം, ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അൻആമിലെ 96 മുതൽ 99 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറാൻ ആമിലെ 96 മുതൽ 99 കൂടിയ വചനങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനൈജി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിശ്രം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു.
4: അൽഹംദുലില്ല അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഹൃദയവസന്തത്തിന്റെ ക്ലാസ്സിലേക്കാണ്. സൂറത്തുൽ ഹൂദിലെ 43-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ജംഷീർ സലാഹി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال اركبوا فيها بسم الله مجراها ومرساها إن ربي لغفور رحيم. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 41-42 വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. മഹാനായ നൂഹ നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിന് അദ്ദേഹത്തിൻ്റെ ജനതയുടെ ധിക്കാരപരമായ മറുപടിയും സമീപനങ്ങളും, അത് നീണ്ടു പോയി അള്ളാഹുവിനെ അവർ വെല്ലുവിളിച്ചു, അവരുടെ ശിർക്കൻ വിശ്വാസത്തിൽ അവർ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നൂഹനബിയോട് കപ്പൽ നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൂഹനബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിച്ചു. കപ്പലിൽ വിശ്വാസികളെയും ജീവികളിൽ നിന്ന് രണ്ടുവിധ ഇണകളെയുമൊക്കെ അതിൽ പ്രവേശിപ്പിക്കുകയും ശേഷം അള്ളാഹു മഴ വർഷിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഇവിടെ നമ്മൾ പ്രതിപാദിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ കപ്പലുണ്ടാക്കി നൂഹ് നബി അലൈഹിസ്സലാം വിശ്വാസികളോട് ആ കപ്പലിൽ കയറാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ് സൂറത്തു ഹൂദിലെ 41-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. വഖാല ർകബു ഫീഹ ഖാല, അദ്ദേഹം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇർക്കബു, നിങ്ങൾ കയറിക്കൊള്ളുക. റക്കിബ ഇർക്കബു എന്നാണ് കയറുക, വാഹനത്ത് കയറുന്നതിനാണ് അറബിയിൽ റക്കിബ എന്ന് പറയാം. ഫീഹ, ആ കപ്പലിൽ, ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിലാകുന്നു മജ്റഹ, അതിൻ്റെ സഞ്ചാരം, വമുർസാഹ, അതിൻ്റെ നൃത്തവും ഒക്കെ അള്ളാഹുവിൻ്റെ നാമത്തിലാകുന്നു. ഇന്ന റബ്ബി, തീർച്ചയായും, ഇന്ന തീർച്ചയായും, റബ്ബി, എൻ്റെ രക്ഷിതാവ്, ല ഗഫൂറുൻ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീം, കാരുണ്യവാനുമാകുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. അപ്പോൾ ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഏതൊരു നല്ല കാര്യവും തുടങ്ങേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നല്ല കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കേണ്ടത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 28-ാമത്തെ വചനത്തിലൂടെയും ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ആ കപ്പലുണ്ടാക്കി, ആ കപ്പലിൽ അള്ളാഹു അവരോട് കയറാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആ സമയത്തുള്ള പിന്നെ കാര്യങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിലൂടെയും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്, ഫഇദസ്തവൈത അൻത വമം മഅക അലൽ ഫുൽകി ഫഖുലിൽ ഹംദുലില്ലാഹില്ലദി നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. നൂഹേ, അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ നീ പറയണം. ഫഇദസ്തവൈത, നീ കയറിക്കഴിഞ്ഞാൽ, കയറി സ്വസ്ഥമായി കഴിഞ്ഞാൽ കപ്പലിൽ, എവിടെ, അൻത, നീയും, വമം മഅക, നിന്റെ കൂടെയുള്ളവരും, അലൽ ഫുൽക്കി, ആ കപ്പലിൽ, ഫ, അപ്പോൾ, ഖുൽ, നീ പറയണം, അൽഹംദുലില്ലാ, സർവസ്തുതികളും അള്ളാഹുവിന് മാത്രമാകുന്നു, അള്ളാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനത്തെ അല്ലതി, എങ്ങനെയുള്ളവനാണ്, യാതൊരുവനായ അള്ളാഹുവാണ്. നജ്ജാന, നജ്ജ, അവൻ രക്ഷപ്പെടുത്തി, നജ്ജാന, അവൻ ഞങ്ങളെ രക്ഷപ്പെടുത്തി, മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ഒരു ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 28-ാമത്തെ വചനത്തിൽ അവിടെ അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതേപോലെ 29 സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 29-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വഖുൽ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വ അൻത ഖൈറുൽ മുൻസിലീൻ. അതായത്, എൻ്റെ രക്ഷിതാവേ, വഖുൽ, നീ പറയുകയും ചെയ്യുക, നബിയെ നൂഹ് നബി അലൈഹി സ്വലാമിനോടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, റബ്ബി, എൻ്റെ രക്ഷിതാവേ, അൻസിൽനീ, എന്നെ നീ ഇറക്കിത്തരണേ, എവിടെ, മുൻസലൻ, ഒരു താവളത്തിൽ, ഇറങ്ങുന്ന സ്ഥലത്ത്, എങ്ങനത്തെ, മുബാറക്കൻ, അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത്, ഒരു മുൻസലിൽ, വ അൻത, അള്ളാഹുവേ, നീ, ഖൈറുൽ മുൻസിലീൻ, ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ് എന്നുകൂടി പറയാൻ അള്ളാഹു ആരോട് ആവശ്യപ്പെടുന്നുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു 30-ാമത്തെ വചനത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ പിന്നെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഇന്ന ഫി ദാലിക ലആയാത്തിൻ വ ഇൻ കുന്നാ ലമുബ്തലീൻ. തീർച്ചയായും ആ പ്രളയത്തിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇന്ന ഫി ദാലിക, തീർച്ചയായും നൂഹ് നബിയുടെ കാലത്തു നടന്ന ആ പ്രളയം, ആ ശിക്ഷകൾ, ആ പരീക്ഷണം, ലആയാത്തിൻ, അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വ ഇൻ കുന്നാ ലമുബ്തലീൻ, തീർച്ചയായും നാം പരീക്ഷണങ്ങൾ ഇബത്തലാന്നാണ് പരീക്ഷിക്കുക എന്നാണ്. പരീക്ഷണങ്ങൾ നടത്തുന്നവൻ തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ സൂറത്തുൽ ഹൂദിലെ ഈ വചനത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ സമയമാണ്. അതായത് അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു ജനസമൂഹത്തിനെ അള്ളാഹു നശിപ്പിക്കുന്ന സമയത്താണ് വിശ്വാസികളായ ആളുകളെ കപ്പലിൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത്. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്ന വാക്ക് അള്ളാഹു എങ്ങനത്താണെന്നാണ്, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, ലഗഫൂറു റഹീം, ഏറെ പുറത്തു തരുന്നവനും കരുണാവാരുതിയാണ്. അത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള മഗ്ഫിറത്തും അത് അള്ളാഹു വിശ്വാസികൾക്ക് അതേപോലെ മനുഷ്യർക്ക് അവൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകും. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. എപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാം അത് ഓർക്കുന്നത്, ഇന്ന റബ്ബി ലഗഫൂറു റഹീം, തീർച്ചയായും എൻ്റെ റബ്ബ് അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ് എന്ന് പറയുന്ന ആ സന്ദർഭം, അത് എപ്പോഴാണ്, ദിഖിരിൽ ഇൻതിഖാമി മിനൽ കാഫിരീന ബി ഇഗ്റാഖിഹിം അജ്മഈൻ അല്ലേ. നിഷേധികളെ കാഫിരീങ്ങളെ മൊത്തം മുക്കി നശിപ്പിച്ച് അള്ളാഹു ശിക്ഷിക്കുന്ന ആ സമയത്ത്, ആ സന്ദർഭത്തിലാണ് നൂഹ് നബി അലൈഹിസ്സലാം ഓർക്കുന്നത് എന്ത്, അള്ളാഹു അന്നഹു ഗഫൂറു റഹീം അല്ലേ. പരിശുദ്ധ ഖുർആൻ സൂറത്തു അഅ്റാഫിന്റെ 167-ാമത്തെ വചനത്തിലും ഇങ്ങനെ കാണാൻ പറ്റുന്നത്, ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബ്, തീർച്ചയായും നിന്റെ റബ്ബ് അതിവേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ്. അപ്പം അള്ളാഹു ശിക്ഷിക്കും തെറ്റു ചെയ്യുന്നവരെ. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തും സൂറത്തുൽ അഅ്റാഫിലെ 167-ാമത്തെ വചനത്തിലും ആ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വ ഇന്നഹു ലഗഫൂറു റഹീം, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബി വ ഇന്നഹു ലഗഫൂറു റഹീം, അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു അങ്ങേയറ്റത്ത് കാരുണ്യവാനും ഏറെ പൊറുക്കുന്നവനുമാണ്. അതേപോലെ സൂറത്തു റഅദിലെ 6-ാമത്തെ വചനത്തിലും വ ഇന്ന റബ്ബക ലദു മഗ്ഫിറത്തിൽ ലിന്നാസി അലാ ളുൽമിഹിം വ ഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, അള്ളാഹു നിന്റെ റബ്ബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് മനുഷ്യരെ, അതോടൊപ്പം തന്നെ അള്ളാഹു അങ്ങേയറ്റം പാപം പുറത്തു കൊടുക്കുന്നവനുമാണ് എന്ന് സൂറത്തുൽ പിന്നെ റഅദിലൂടെയും അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ അടുത്തുള്ള പാപമോചനവും അതൊക്കെ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോടും വിശ്വാസികളോട് അവരോട് അള്ളാഹ് പറഞ്ഞതനുസരിച്ച് അള്ളാഹുവിന് വിധേയരായി ജീവിക്കുന്ന മനുഷ്യർക്ക് അവൻ്റെ അടിമകൾക്ക് അള്ളാഹു ചൊരിഞ്ഞുകൊടുക്കുന്ന കാരുണ്യത്തെക്കുറിച്ചും അവർക്ക് അള്ളാഹു നൽകുന്ന രക്ഷയെക്കുറിച്ചുമൊക്കെ അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അത് സഞ്ചരിക്കുന്നത്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അത് നിൽക്കുന്നത്, അതൊക്കെ ഓർക്കണം. 42-ാമത്തെ വചനമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. വഹിയത്ത് ജിരി ബിഹിം ഫി മൗജിൻ കൽ ജിബാലി വനാദ നൂഹനിബ്നഹു വകാനഫി മഅസിൽ യാ ബുനയ്യ ർകബ് മഅന വലാ തകും മഅൽ കാഫിരീൻ വഹിയത്ത് ജിരി. ആ കപ്പൽ സഞ്ചരിക്കുകയാണ്, ഹിയാന്നാണ് അത്, സഫീനത്ത്, തജരീന്നാണ് സഞ്ചരിക്കുക, ബിഹിം അവരെയും കൊണ്ട്, അവരെയും കൊണ്ട് പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാമിനെയും അതോടൊപ്പം വിശ്വാസികളായ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും പിന്നെ ആ കപ്പലിൽ പ്രവേശിപ്പിച്ച മറ്റു ജീവജാലങ്ങളെയും അവയെയും കൊണ്ട് ആ കപ്പൽ സഞ്ചരിക്കുകയാണ്. ഫി മൗജിൻ, തിരമാലകൾക്കിടയിലൂടെ, മൗജ് അംവാജ്, മൗജ് എന്ന് പറഞ്ഞാൽ കടലിലെ തിരമാലകളാണ്. ഏത് രൂപത്തിലുള്ള തിരമാലകൾ, കൽ ജിബാൽ, പർവ്വത സമാനമായ, പർവ്വതങ്ങളെപ്പോലെയുള്ള, ജബൽ ജിബാൽ പർവ്വതങ്ങൾ, കാതണ പോലെ, അപ്പോൾ പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് വനാദ നൂഹൻ ഇബ്നഹു, നാദ യുനാദി എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക, വിളിച്ചു, ആര്? നൂഹൻ. നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു ഇബ്നഹു, തൻ്റെ മോനെ. വക്കാന, അവനായിരുന്നു, ഫി മഅസിലിൻ, ഒരു ദൂരെ കുറച്ച് അകലെയായിരുന്നു, അകലെ ഒരു സ്ഥലത്തായിരുന്നു. മഅസിൽ, അവൻ അവരെ തൊട്ട് കുറച്ച് മുബത്തഇദൻ, കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അവനെ വിളിക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാം. യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ. ഇർക്കബ്, ഇർക്കബ്, റക്കിബ ഇർക്കബ് എന്നുള്ളതിൻ്റെ അമ്ര് ഫിഅലാണ് ഇർക്കബ്, നീ കയറിക്കൊള്ളുക, നീ കയറ്. മഅന, ഞങ്ങളുടെ കൂടെ. വലാത്തക്കുൻ, നീ ആകരുത്, കുഞ്ഞുമോനെ നീ ആയിപ്പോകരുത്. മഅൽ കാഫിരീൻ, അള്ളാഹുവിൽ അവിശ്വസിച്ച് ഈ കപ്പലിൽ കയറാത്ത അവിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ആകരുത് മോനെ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മോനോട് പറയുകയാണ്. അപ്പം മോൻ്റെ മറുപടി എന്താണ്? 43-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ്റെ മറുപടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖാല സആവി ഇലാ ജബലിൻ, ഖാല, അവൻ പറഞ്ഞു. അവനാരാണ്? തൻ്റെ പിതാവിനെ നിഷേധിച്ചവനാണ്, അംഗീകരിക്കാത്തവനാണ്, കപ്പലിൽ കയറാത്തവനാണ്. അവൻ പറഞ്ഞു, സആവി, ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാം. ആവാ എന്നാ അഭയം തേടുക, അഭയം പ്രാപിക്കുക. ഇലാ ജബലിൻ, വല്ല പർവ്വതങ്ങളിലും, പർവ്വതങ്ങളിലേക്ക് ഞാൻ അഭയം തേടും.

0: അവൻ തന്റെ പിതാവായ നൂഹ്നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകി വിശ്വാസിയായി കപ്പലിൽ കയറുന്നതിന് പകരം അവൻ സ്വീകരിച്ച നിലപാട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖാല, അവൻ പറഞ്ഞു, സആവീ ഇലാ ജബലിൻ, ഞാൻ വല്ല പർവ്വതത്തിലും അഭയം തേടിക്കൊള്ളാം. യഅസുമുനി മിനൽ മാ, ആ പർവ്വതം ഈ വെള്ളത്തിൽ നിന്ന് എന്നെ സംരക്ഷിച്ചുകൊള്ളും. ഖാല, നൂഹ്നബി അലൈഹിസ്സലാം മോനോട് പറഞ്ഞു, ലാ ആസിമൽ യൗമ, ഇന്ന് ഒരു സംരക്ഷകനുമില്ല. ലാ ആസിം, ആസിം സംരക്ഷകൻ. ലാ ആസിമൽ യൗമ, ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല. അൽ യൗം, ഇന്ന്. എവിടെ നിന്ന്? മിൻ അംബ്രില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന്. ഇല്ലാ മൻ റഹിമ, അവൻ കരുണ ചെയ്തവരൊഴികെ, അവൻ കരുണ ചെയ്തവർക്കൊഴികെ വേറെ ഒരാൾക്കും ഇന്ന് രക്ഷയില്ല. അതും പറഞ്ഞവർ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, വഹാല ബൈനഹുമാ, നൂഹ്നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിൻ്റെ മകനുമിടയിൽ മറയിട്ടു. അൽ മൗജു, വലിയൊരു തിരമാല. ഫക്കാന, അങ്ങനെ അവനായി. മിനൽ മുഗ്റഖീൻ, മുക്കി നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നൂഹ്നബി അലൈഹിസ്സലാമിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പിതാവിൽ വിശ്വസിക്കാത്ത സത്യനിഷേധികളുടെ കൂടെയായിരുന്നു. സത്യനിഷേധികളുടെ കൂടെ ആയി നടക്കുന്നുണ്ടെങ്കിലും ഒരു പിതാവ് എന്നുള്ള നിലക്ക് ഹൃദയ വേദനയിൽ അവസാന സമയത്ത് വെള്ളം പൊങ്ങി, വെള്ളങ്ങൾ ഉയർന്നുയർന്നു വരുമ്പോൾ കുറച്ച് ദൂരെ കപ്പലിലേക്ക് കയറാതെ കപ്പലിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെ കാണുന്ന തൻ്റെ മകനെ വെള്ളത്തിലേക്ക് പോയി മുങ്ങി നശിപ്പിക്കുന്നതിൽ എന്നതിന് പകരം വിശ്വാസിയായി ഇതിലേക്ക് കടന്നു വരണം എന്ന് മോനോട് ഒരു ഉപ്പ എന്നുള്ള നിലക്ക് പിതാവ് നൂഹ്നബി അലൈഹിസ്സലാം ഉപദേശിക്കുന്നതും വിളിക്കുന്നതുമാണ് ഈ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ധിക്കാരിയായ മകൻ നൂഹ്നബി അലൈഹിസ്സലാമിനോട് പറയുന്ന മറുപടി, ഞാൻ വല്ല പർവ്വത മുകളിലും എന്തു ചെയ്തോളാ അഭയം തേടിക്കൊള്ളാം, ഞാനൊരിക്കലും അതിലേക്ക് കയറി വരുന്നില്ല. അവൻ വിചാരിച്ചത് എന്തു ചെയ്തു, ഈ തൂഫാനും ഈ വെള്ളപ്പൊക്കൊന്നും പർവ്വതത്തിൻ്റെ മുകളിലേക്കൊന്നും എന്തായാലും എത്തൂല, അവിടെ എവിടെയെങ്കിലും പിടിച്ചെന്നാൽ രക്ഷപ്പെടാൻ പറ്റും എന്നവൻ വിചാരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ അവിടെ അഭയം പ്രാപിച്ചുകൊള്ളാം. പക്ഷേ നൂഹ്നബി അലൈഹിസ്സലാം പറഞ്ഞെടുത്തു, ഇന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയ വിശ്വാസികളായ ആളുകൾക്കല്ലാത്ത ഒരാൾക്കും ഇന്നൊരു രക്ഷയുമില്ല എന്ന് വളരെ വ്യക്തമായി നൂഹ്നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്, മോനെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തിരമാല വരികയും പിന്നെ മകൻ ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്യുന്ന കഥയാണ്, സംഭവമാണ്, ചരിത്രമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹു ഒരു മഹാപ്രവാചകൻ്റെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും അദ്ദേഹത്തിൻ്റെ രക്തബന്ധത്തിൽ പിറന്ന പൊന്നു മകൻ്റെയുമൊക്കെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും വിശ്വാസത്തിനും അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയുടെയും പ്രാധാന്യവും അവർക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വവും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് വരാനിരിക്കുന്ന പരിണിതിയുമൊക്കെയാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആനിൻ്റെ ആശയങ്ങൾ യഥാവിധി മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു ഹൂദിലെ 43-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ

0: ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്, അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യം ശരിക്കും മനസ്സിലാകും. എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: അവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത് അരുതകൾ കുറെ ഉണ്ട് ഇവിടെ.
1: അതിരുകൾ
2: അതെ. പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കുന്നതിന് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 394 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: الْمُفْسِدِينَ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 394-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്ക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഫർദിൽ സമദിൽ ഹമീദിൽ മജീദ് വസ്സലാത്തു വസ്സലാമു على المبعوث رحمة للعالمين وعلى آله وصحبه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد 23 വർഷക്കാലം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത്. 114 അധ്യായങ്ങൾ, 6236 ആയത്തുകൾ. ഇത് ഓരോ തവണയും വഹിയായി ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ അത് എപ്രകാരമാണോ ഓതിക്കൊടുത്തിരുന്നത് അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും മനഃപ്പാഠമാക്കുകയും അതിനുശേഷം തൻ്റെ സഹാബികൾക്ക് ഓതിക്കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും മധ്യയുള്ള ഒരു ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതിൻ്റെ രൂപം അങ്ങനെയാണ്. മറ്റ് ഒരു അറബി രചനയും ഇതുപോലെ ഓതുന്നതായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഖുർആൻ ഓതേണ്ട രൂപം എങ്ങനെയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ള തൻ്റെ സഹാബികൾക്കും പഠിപ്പിച്ചു കൊടുത്തു. സഹാബികൾ അവരുടെ ശിഷ്യന്മാർക്ക്, താബിഅകൾക്ക്, അവരവരുടെ ശിഷ്യന്മാർക്ക്, അങ്ങനെ ഇതൊരു ശൃംഖലയായി നമ്മിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഓതേണ്ടത്? ആ രൂപത്തിൽ മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ. അത് എപ്രകാരമായിരിക്കണമെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ഓതേണ്ട പ്രകാരം തന്നെയാണ് ഓതേണ്ടത് എന്നതിന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുകൾ ഉദ്ധരിക്കാനാവും. സൂറത്തുൽ ബഖറ 121 ആയത്തിൽ ഇക്കാര്യം അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈകഹുമുൽ ഖാസിറൂൻ. നാം വേദം നൽകിയവർക്ക് അവർ അത് ഓതേണ്ട മുറപ്രകാരം ഓതുന്നവരാണ്, അവരതിൽ വിശ്വസിക്കുന്നവരാണ്. ആരതിനെ അവിശ്വസിച്ചുവോ നിഷേധിച്ചുവോ അവർ നഷ്ടക്കാർ തന്നെയാണ് എന്നാണ് ആയത്തിൻ്റെ നേരായ ഏകദേശാർത്ഥം. അവിടെ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി, യത്ലൂനഹു അവർ അതിനെ പാരായണം ചെയ്യുന്നു, ഓതുന്നു. ഹഖ്ഖ തിലാവത്തിഹി, എങ്ങനെയാണ് ഓതേണ്ടത്? അതിൻ്റേതായ രൂപത്തിൽ തന്നെ, ഒരു വ്യത്യാസവും കൂടാതെ, എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെ ഓതുന്നവരാണവർ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ആ ഹഖ്ഖുത്തിലാവ ഓതേണ്ട രൂപം എങ്ങനെ എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓതുന്നവരാണ് വിശ്വാസികൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സൂറത്തുൽ മുസമ്മിലിൽ വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ സാവകാശം അക്ഷരസ്ഫുടതയോടെ ഭംഗിയായി ഓതണം എന്നും ഖുർആൻ അവിടെ കൽപ്പിക്കുന്നു. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസ് ഇപ്രകാരമാണ്. അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമുറുക്കും അൻ തഖറഉ കമാ ഉല്ലിംതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തഖറഉ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, ഓതണം. കമാ ഉല്ലിംതും, എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ഖുർആൻ ഓതണം എന്ന് റസൂലുള്ള കൽപ്പിക്കുന്നു. യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന ആ വാചകത്തിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഉസൂലി നിയമമനുസരിച്ച് അൽ അമ്രു യഖ്തലിൽ വുജൂബ്, കൽപ്പന റസൂലോ അള്ളാഹു ഒരു കൽപ്പന ചെയ്താൽ, ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് എന്നത് ഇസ്ലാമിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉമ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ ഓതണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഓതാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി നാം പഠിച്ചിരിക്കണം. അത് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് കേട്ട് തെറ്റുകൾ തിരുത്തി തന്നെ പഠിച്ചാൽ മാത്രമേ ഖുർആൻ അതിൻ്റെ ഹക്കത്തിലാവത്ത് ഓതേണ്ട മുറപ്രകാരം നമുക്ക് ഓതാൻ കഴിയുകയുള്ളൂ. അതിന് ഉള്ള നിയമങ്ങൾ, തജ്വീദിൻ്റെ നിയമങ്ങൾ, അഹ്കാമു തജ്വീദ് എന്നാണ് പറയുക. ഒരു സംഭവം കൂടി ഉദ്ധരിക്കട്ടെ. അബ്ദുല്ലാഹിബിൻ മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു ശിഷ്യൻ സൂറത്തു തൗബയിലെ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന ആയത്ത് ഓതുകയാണ്. അപ്പോൾ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന് ഓതിയപ്പോൾ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് പറഞ്ഞു, മാ ഹാക്കദ അഖ്റഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമല്ല ഞങ്ങൾക്ക് റസൂലുള്ള ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യൻ ചെയ്തു, അതെങ്ങനെയാണ് ഓതേണ്ടത്? അപ്പോൾ അദ്ദേഹം ഓതിക്കൊടുത്തു, ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീൻ. ഫുഖറായി എന്നത് മദ്ദോടുകൂടി ഓതിക്കൊടുത്തു എന്ന് സഹീഹായ ഒരു റിപ്പോർട്ടിൽ തബറാനിയും അതുപോലെ അൽബാനിയും ഇബ്നു ജൗസിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ ചുരുക്കം, വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായും നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ പൂർണ്ണരൂപം കിട്ടണമെങ്കിൽ ഒരു ഉസ്താദിൻ്റെ മുമ്പിലിരുന്ന് അത് കേട്ട് അതുപോലെ ഓതി തെറ്റുകൾ തിരുത്തി വീണ്ടും ഓതിക്കൊടുത്ത് അങ്ങനെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓതി പഠിക്കുക എന്ന കാര്യം പ്രായോഗികമാവുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിക്കാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശ്രദ്ധയോടുകൂടി പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്താനും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: നാം ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം, അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരെയാണ് നാം കേട്ടത്.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാഹ്. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ശ്രോതാക്കൾ കാതോർക്കുക, ഖത്തമുൽ ഖുർആൻ ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 20.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 20.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ, മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്, നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് ഖുർആൻ റേഡിയോ തഫ്സീർ അസ്സഅദി. പ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ തഫ്സീറിന്റെ ഭാഷാന്തരം നേർപഥം വാരികയ്ക്കായി ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം രചിച്ചതിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അസ്സഅദി ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് സൂറ ഫലഖ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീർ സഅദിയുടെ പരിഭാഷയെ, വിശദീകരണത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ തഫ്സീർ സഅദിക്ക് മലയാളത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപഥം വാരികയിൽ എഴുതുന്ന അതിൻ്റെ വിശദീകരണവും അർത്ഥവുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 114 അധ്യായം സൂറത്തു നാസ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 113 അധ്യായം സൂറത്തുൽ ഫലഖ് എന്ന അധ്യായമാണ്. ആദ്യമായി നമ്മൾ സൂറത്തുൽ ഫലഖ് അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുകയാണ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വളരെ ആസ്വാദ്യകരവും മധുരതരവുമായ രൂപത്തിലാണ് സൂറത്തുൽ ഫലഖിൻ്റെ ആയത്തുകളെ പാരായണത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചത്. ഇനി നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ ഫലഖിലെ ഓരോ വാക്കുകളുടെയും ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഖുൽ, നബിയെ നീ പറയുക, അഊദു, ഞാൻ ശരണം തേടുന്നു, രക്ഷ തേടുന്നു, അഭയം തേടുന്നു, കാവൽ തേടുന്നു, ബിറബ്ബി, റബ്ബിനോട്, റബ്ബിൽ, അൽ ഫലഖ്, പുലരിയുടെ അഥവാ പ്രഭാതത്തിൻ്റെ, മിൻ ഷർരി മാ, യാതൊന്നിൻ്റെ കെടുതിയിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ഖലഖ, അവൻ സൃഷ്ടിച്ച, വമിൻ ഷർരി, കെടുതിയിൽ നിന്നും, ഗാസിഖിൻ, ഇരുട്ടിയ രാത്രിയുടെ, ഇസാ വഖബ, അത് മൂടി വരുമ്പോൾ, മൂടിയാൽ, വമിൻ ഷർരി, കെടുതിയിൽ നിന്നും, അന്നഫാസാത്തി, ഊത്തുകാരുടെ, ഊത്തുകാരികളുടെ അഥവാ മന്ത്രം നടത്തുന്നവരുടെ, ഫിൽ ഉഖദി, കെട്ടുകളിൽ, വമിൻ ഷർരി, കെടുതിയിൽ നിന്നും, ഹാസിദിൻ, അസൂയ വെക്കുന്നവൻ്റെ, ഇദാ ഹസദ്, അവൻ അസൂയ വെക്കുമ്പോൾ, അസൂയപ്പെട്ടാൽ. 113 അധ്യായം സൂറത്തുൽ ഫലഖിൻ്റെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് നാം ശ്രദ്ധിച്ചത്. അതിലെ ഓരോ ആയത്തുകളെയും ആയത്തു വൈസായി അതിൻ്റെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ ആയത്തുകളെയും അതിൻ്റെ മുഴുവൻ അർത്ഥമായി, അർത്ഥം എങ്ങനെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം.
1: ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്,
2: പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു.
1: മിൻ ഷർരി മാ ഖലഖ്,
2: അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന്.
1: വമിൻ ഷർരി ഗാസിഖിൻ ഇദാ വഖബ്,
2: ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതിയിൽ നിന്നും.
1: വമിൻ ഷർരി നഫാസാതി ഫിൽ ഉഖദ്,
2: കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും.
1: വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്,
2: അസൂയാലോ, അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും.
0: ഇപ്പോൾ സൂറത്തുൽ ഫലഖിലെ ആയത്തുകളുടെ അർത്ഥം നാം കേട്ടുകഴിഞ്ഞു. ഓരോരുത്തരും അത് മനഃപ്പാഠമാക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതോടൊപ്പം ഇൻഷാല്ലാ ഇനി നമ്മൾ കേൾക്കുന്നത് ഈ ആയത്തുകളെ, അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ വിശദീകരണം തഫ്സീർ സഅദിയിൽ എപ്രകാരമാണോ വന്നിട്ടുള്ളത്, അതിനെ അടിസ്ഥാനമാക്കി ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപഥം വാരികയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ വിശദീകരണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വിശാലമായിരിക്കുന്ന അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ഖുൽ, പറയുക, രക്ഷ തേടിക്കൊണ്ട് പറയുക എന്നർത്ഥം. അഊദു, ഞാൻ രക്ഷ തേടുന്നു, ഞാൻ അഭയം ചോദിക്കുന്നു, ഞാൻ സുരക്ഷ ചോദിക്കുന്നു എന്നതാണ് ഉദ്ദേശം. ബിറബ്ബിൽ ഫലഖ്, വിത്തുകളെയും ധാന്യങ്ങളെയും പിളർത്തുന്നവൻ, പ്രഭാതത്തെ പിളർത്തി ഉണ്ടാക്കുന്നവൻ. മിൻ ഷർരി മാ ഖലഖ്, ജീവികൾ, ജിന്ന്, മനുഷ്യൻ തുടങ്ങി അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അവയിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് സ്രഷ്ടാവിനോട് രക്ഷ തേടുന്നു. പൊതുവായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടിയ ശേഷം ചില പ്രത്യേക കാര്യങ്ങളിൽ നിന്നും രക്ഷ തേടുന്നതിനെക്കുറിച്ചാണ് തുടർന്നു വരുന്നത്. വമിൻ ഷർരി നഫാസാതി ഫിൽ ഉഖദ്, അതായത് രാത്രി മനുഷ്യരെ മൂടുമ്പോൾ അതിലുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും. കാരണം ഉപദ്രവകാരികളായ ജീവികളും മറ്റു ജന്തുക്കളും ധാരാളമായി രാത്രിയിൽ വ്യാപിക്കുന്നു. വമിൻ ഷർരി നഫാസാതി ഫിൽ ഉഖദ്, മാരണം ചെയ്യുന്നതിന് വേണ്ടി കെട്ടുന്ന കെട്ടുകളിൽ ഊതി അത് തങ്ങളുടെ മാരണത്തിന് ഉപയോഗിക്കുന്നവരുടെ, അതായത് മന്ത്രവാദികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എന്നതാണ് അർത്ഥമാക്കുന്നത്. വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയപ്പെടുന്നവൻ്റെ കെടുതിയിൽ നിന്നും. മറ്റൊരാളുടെ അനുഗ്രഹം നീങ്ങിക്കാണാൻ ഇഷ്ടപ്പെടുന്നതാണ് അസൂയ. അതിനായി അവനാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളിലും അവൻ പരിശ്രമിക്കുന്നു. അതിനാൽ അവൻ്റെ കുതന്ത്രങ്ങളെ നിഷ്ഫലമാക്കാനും അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിനോട് രക്ഷ തേടൽ അനിവാര്യമാണ്. അൽ ഹാസിദ് എന്നതിൽ കണ്ണേറും ഉൾപ്പെടും. ചീത്ത മനസ്സും ദുഷ്പ്രകൃതിയും ഉള്ള അസൂയക്കാരനിൽ നിന്നല്ലാതെ കണ്ണേറുണ്ടാവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, ഈ അധ്യായം പൊതുവായും പ്രത്യേകമായും ഉള്ള എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ തേടുന്നതിനെ ഉൾക്കൊള്ളുന്നതാണ്. ഉപദ്രവം ഭയപ്പെടേണ്ട യാഥാർത്ഥ്യമുള്ള ഒന്നാണ്. മരണമെന്നതിനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും രക്ഷ തേടണമെന്നതിനും ഇതിൽ തെളിവുണ്ട്.
0: കഴിഞ്ഞ എപ്പിസോഡിൽ 114 അധ്യായം സൂറത്തുന്നാസിലെ മുഴുവൻ വിശദീകരണങ്ങളും അർത്ഥങ്ങളും നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 113 അധ്യായം സൂറത്തുൽ ഫലഖിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ കൃത്യമായ പാരായണവും നമ്മൾ കേട്ടുകഴിഞ്ഞു. മറ്റൊരവസരത്തിൽ ഈ സൂറത്തിൻ്റെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ ആശയങ്ങളോ ഒക്കെ മനസ്സിലാക്കാൻ വീണ്ടും കേൾക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഇൻഷാല്ലാ വീണ്ടും നമുക്കത് കേൾക്കാനുള്ള അവസരം പീസ് റേഡിയോയിൽ ലഭ്യമാണ്. കേൾവിക്കാർ മനസ്സിലാക്കിയതുപോലെ തന്നെ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷനിൽ വീണ്ടും അത് നമുക്ക് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരമുണ്ടാകും. അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിന് വേണ്ടി ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി ബഹുമാന പണ്ഡിതൻ അബ്ദുറഹ്മാൻ ബിൻ നാസുർ അസ്സഅദിയുടെ തഫ്സീറിന്റെ ഭാഷാന്തരത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത്.
5: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന

0: ഹലാകും.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. പാരായണം നിർവഹിച്ചത് അബ്ദുള്ള അൽ മത്റൂദ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.